0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7-9-9-8-7. മറ്റൊരു നമ്പർ 9846-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.

0: ശുഭദിന ചിന്തകൾ.
1: ഒരുപാട് പേരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ, പല ദുശീലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പല മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമുക്ക് ഹിതകരമല്ലാത്ത പല സ്വപ്നങ്ങളെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചും വേട്ടയാടലുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ, മനുഷ്യരെല്ലാം പലപ്പോഴും നിസ്സഹായതയോടെ പറയാറുണ്ട്, എനിക്ക് മാറണം, എനിക്ക് മാറണം, എനിക്ക് മാറണം എന്നൊക്കെ. അതേറ്റവും കൂടുതൽ നാം കേൾക്കുന്നത് ഒരുപക്ഷെ വല്ലാത്ത പുണ്ണത്തടിയുള്ള അല്ലെങ്കിൽ വല്ലാതെ ആഹാരം കഴിച്ച് ചീർത്തിരിക്കുന്നവരോട് നിങ്ങൾ തടി കുറയ്ക്കണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ പറയാറുണ്ട്, ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, കഴിയുന്നില്ല, എന്താണ് പരിഹാരം, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ഏത് മരുന്നാണ് കഴിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മാറ്റം ആരംഭിക്കേണ്ടത് തിരഞ്ഞെടുക്കലുകളിൽ നിന്നാണ്. യുക്തിയും ബുദ്ധിയും നമ്മുടെ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആസ്വാദ്യതയ്ക്കും ഭക്ഷണത്തിനും സുഹൃത്ത് ബന്ധങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം തിരഞ്ഞെടുക്കലുകൾ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ മുമ്പിൽ ഒരേ ആഗ്രഹങ്ങൾക്ക്, ഒരേ ആവശ്യങ്ങൾക്ക് ഒരു കൂട്ടം വിഭവങ്ങളുണ്ടാകാം, ഒരു കൂട്ടം വഴികളുണ്ടാകാം, ഒരു കൂട്ടം മാർഗങ്ങളുണ്ടാകാം. ഈ മാർഗങ്ങൾ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് ഏറ്റവും ഉചിതമായതിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാറ്റം ആരംഭിക്കുകയാണ്. ആ തിരഞ്ഞെടുക്കുന്നത് ഉപയോഗിച്ച് തുടങ്ങുന്നതോടെ നിങ്ങൾ മാറ്റത്തിന്റെ വഴിയിലായി കഴിഞ്ഞു. അവിടെയാണ് മാറ്റം തുടങ്ങുന്നതെന്ന് തിരിച്ചറിയുന്നത് ശുഭകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: മുകുന്ദമാല.
1: കാത്തിരുന്നു കാത്തിരുന്നു കണ്ണു കഴച്ചു.
0: മയിൽപ്പീലിക്ക് ശേഷം മനോഹരങ്ങളായ ഗുരുവായൂരപ്പ ഭക്തി ഗാനങ്ങളുമായി വീണ്ടും എസ് രമേശൻ നായർ.

0: കാസറ്റും സിഡിയും സത്യം ഓഡിയോസിലൂടെ മുകുന്ദമാല
1: ഗുരുവായൂർ അമ്പലത്തിൽ തുലാഭാരം നേർന്നിട്ടാവാം ഒരു പറപ്പൊന്നുമായി വരുന്നു
0: മുകുന്ദമാല.
2: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
3: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9846-76684. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാര കണ്ടു രാത്രി 9:30. എഎഫ്സി അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും. വാർത്തകൾ വിശദമായി. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശ നാണ്യശേഖരം സംരക്ഷിക്കാൻ മുന്നിട്ടിറങ്ങണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആഹ്വാനം ചെയ്തു. ഇറക്കുമതി ചെയ്യുന്ന ഇന്ധനത്തിന്റെ ഉപയോഗം കുറയ്ക്കുന്നതിന് പൊതുഗതാഗത സംവിധാനങ്ങളും കാർപൂളിംഗും കൂടുതൽ ആശ്രയിക്കാൻ ജനങ്ങൾ തയ്യാറാകണമെന്ന് അദ്ദേഹം ഹൈദരാബാദിലെ റാലിയിൽ ആവശ്യപ്പെട്ടു. ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ.
1: വിദേശങ്ങളിൽ നടത്തുന്ന ആഡംബര വിവാഹങ്ങൾ ഒഴിവാക്കാനും ഒരു വർഷത്തേക്ക് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത് പരിമിതപ്പെടുത്താനും പ്രധാനമന്ത്രി അഭ്യർത്ഥിച്ചു. വിദേശത്തേക്ക് പണമൊഴുക്ക് കുറയ്ക്കാൻ ഇത്തരം വിട്ടുവീഴ്ചകൾ അനിവാര്യമാണെന്ന് പ്രധാനമന്ത്രി ഓർമ്മിപ്പിച്ചു. നാടൻ ഉൽപ്പന്നങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ സമൂഹം തയ്യാറാകണമെന്നും നരേന്ദ്രമോദി ആവശ്യപ്പെട്ടു. 2047 വികസിത ഭാരത ലക്ഷ്യം കൈവരിക്കാൻ ജൈവകൃഷി പ്രോത്സാഹിപ്പിക്കുകയും പ്രാദേശിക ഉൽപ്പന്നങ്ങളെ ആശ്രയിക്കുകയും വേണമെന്നും പ്രധാനമന്ത്രി നിർദ്ദേശിച്ചു.
0: സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പങ്കെടുക്കും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചത്. ജാംനഗറിൽ നിന്ന് വിമാനത്തിലെത്തുന്ന പ്രധാനമന്ത്രി റോഡ് ഷോയിൽ പങ്കെടുത്ത ശേഷം ക്ഷേത്ര പുനർനിർമ്മാണത്തിന് നേതൃത്വം നൽകിയ സർദാർ വല്ലഭായ് പട്ടേലിന്റെ പ്രതിമയിൽ പുഷ്പാർച്ചന നടത്തും. ക്ഷേത്ര ദർശനത്തിന് ശേഷം പൊതുസമ്മേളനത്തെയും അദ്ദേഹം അഭിസംബോധന ചെയ്യും. ചടങ്ങിൽ അമൃതപർവ്വ തപാൽ സ്റ്റാമ്പും അനുസ്മരണ നാണയവും നരേന്ദ്രമോദി പ്രകാശനം ചെയ്യും. സംസ്ഥാനത്ത് മുഖ്യമന്ത്രി നിർണയത്തിലെ അനിശ്ചിതത്വം തുടരുന്നു. എഐസിസി നിരീക്ഷകർ റിപ്പോർട്ടും ഹൈക്കമാൻഡ് ചർച്ചയും പൂർത്തിയായെങ്കിലും തീരുമാനം ഇനിയും വൈകേക്കുമെന്നാണ് റിപ്പോർട്ട്. ഹൈക്കമാൻഡ് തീരുമാനത്തിന് കാത്തിരിക്കുകയാണ് കേരളത്തിലെ നേതാക്കൾ. മുഖ്യമന്ത്രി പദത്തെ ചൊല്ലി ഗ്രൂപ്പുകൾക്കിടയിൽ പോസ്റ്റർ യുദ്ധവും സമൂഹമാധ്യമ പ്രചാരണങ്ങളും ശക്തമായതിൽ പാർട്ടി നേതൃത്വം അതൃപ്തി അറിയിച്ചിരുന്നു. ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്നും അനാവശ്യമായ അവകാശവാദങ്ങൾ ഒഴിവാക്കണമെന്നും എഐസിസി കർശന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും രാഹുൽഗാന്ധിയും ചേർന്ന് അന്തിമ തീരുമാനം പ്രഖ്യാപിക്കുമെന്നാണ് സൂചന. തെരഞ്ഞെടുപ്പ് ഫലം വിലയിരുത്താൻ ഡൽഹി എകെജി ഭവനിൽ ആരംഭിച്ച സിപിഐഎം പൊളിറ്റ് ബ്യൂറോ യോഗം ഇന്ന് സമാപിക്കും. അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറി എം എ ബേബിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയനും സിപിഐഎം സംസ്ഥാന സെക്രട്ടറി എം ബി ഗോവിന്ദനും എ വിജയരാഘവനും ഉൾപ്പെടെ നേതാക്കൾ പങ്കെടുക്കുന്നുണ്ട്. അസമിൽ എൻഡിഎ ഗവൺമെന്റ് നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. ഗവർണർ ലക്ഷ്മണ് പ്രസാദ് ആചാര്യ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്ത ഹിമന്ത ബിശ്വ ശർമ്മയെ ഗവൺമെന്റ് രൂപീകരണത്തിന് ക്ഷണിച്ചു. ഗോഹട്ടിയിലാണ് സത്യപ്രതിജ്ഞാ ചടങ്ങ്. ഹിമന്തയ്ക്ക് 102 എംഎൽഎമാരുടെ പിന്തുണയുണ്ട്. ഇന്നലെ ലോക്ഭവനിൽ ഗവർണറെ കണ്ട് ഹിമന്ത ബിശ്വ ശർമ്മ അവകാശമുന്നയിച്ചിരുന്നു. തമിഴ്നാട്ടിൽ നിയുക്ത എംഎൽഎമാരുടെ സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. മുഖ്യമന്ത്രിയായി ചുമതലയേറ്റ ശേഷം വിജയ് ഇന്നലെ സംസ്ഥാനത്തെ ക്രമസമാധാന സാഹചര്യം അവലോകനം ചെയ്തു. പ്രതിപക്ഷ ഡിഎംകെ നിയമസഭാ കക്ഷി നേതാവായി ഉദയനിധി സ്റ്റാലിനെ തെരഞ്ഞെടുത്തു. എന്നാൽ അണ്ണാ ഡിഎംകെയ്ക്ക് ഇതുവരെ കക്ഷി നേതാവിനെ തീരുമാനിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 മെയ് 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ ഓർമ്മിപ്പിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളിലും സാങ്കേതിക നേട്ടങ്ങൾ എത്തിച്ചേരുന്നുവെന്ന് ദിനാഘോഷം ഉറപ്പാക്കും. നിർമ്മിത ബുദ്ധി, ബഹിരാകാശ ശാസ്ത്രം, ഡിജിറ്റൽ ഉപകരണങ്ങൾ എന്നിവ ഉപയോഗപ്പെടുത്തി 2047 വികസിത് ഭാരത് ലക്ഷ്യത്തിലേക്ക് ഇന്ത്യയെ നയിക്കുകയാണ് ഈ വർഷത്തെ ദിനാഘോഷത്തിലൂടെ ലക്ഷ്യമിടുന്നത്. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ഇന്ത്യ ആഗോളതലത്തിൽ 3 സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ കണക്കനുസരിച്ച് ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി ഏകദേശം ഇരട്ടിയായി. 2024 മാർച്ചിലെ 38 ജിഗാവാട്ട് 2025 മാർച്ച് ആയപ്പോഴേക്കും 74 ജിഗാവാട്ടായി ഉയർന്നു. പശ്ചിമേഷൻ സമാധാനവുമായി ബന്ധപ്പെട്ട് ഇറാന്റെ പുതിയ സമാധാന നിർദ്ദേശങ്ങൾ ഒട്ടും സ്വീകാര്യമല്ലെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രതികരിച്ചു. പ്രശ്നപരിഹാരത്തിന് അമേരിക്ക മുന്നോട്ട് വച്ച നിർദ്ദേശങ്ങൾക്ക് പകരമാണ് പാകിസ്ഥാൻ വഴി ഇറാൻ ബദൽ നിർദ്ദേശം സമർപ്പിച്ചത്. സ്പെയിനിൽ ഹാൻഡാ വൈറസ് ബാധയുണ്ടായ കപ്പലിലെ ജീവനക്കാരെയും യാത്രക്കാരെയും സ്വന്തം രാജ്യങ്ങളിലെത്തിച്ച് ക്വാറന്റൈനിലാക്കുന്ന നടപടി ആരംഭിച്ചു. രോഗവ്യാപനം തടയാനാവശ്യമായ ദേശീയ ആരോഗ്യ സുരക്ഷാ പ്രോട്ടോകോളുകൾ പാലിച്ചായിരിക്കും ഇവരെ ക്വാറന്റൈനിൽ പ്രവേശിപ്പിക്കുന്നത്. 42 ദിവസം ഇവരെ ഒറ്റയ്ക്ക് താമസിപ്പിക്കണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ നിർദ്ദേശം. കപ്പൽ ജീവനക്കാരായിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലൻഡ്സിൽ എത്തിച്ച ശേഷം ക്വാറന്റൈൻ ചെയ്തു. രണ്ടുപേരിലും രോഗലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ആകാശവാണിയുടെ അഖില കേരള റേഡിയോ നാടകോത്സവത്തിലെ ആദ്യ നാടകം ഇന്ന് രാത്രി 9:30 പ്രക്ഷേപണം ചെയ്യും. പിറ്റേന്ന് ഉച്ചയ്ക്ക് 1 നാടകത്തിന്റെ പുനഃപ്രക്ഷേപണവും ഉണ്ടായിരിക്കും. ഡെസ്ക് റിപ്പോർട്ട്.
2: തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു എന്ന നാടകമാണ് ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്നത്. പ്രശസ്ത നടൻ മോഹൻലാലാണ് ഇതിലെ പ്രധാന കഥാപാത്രത്തിന് ശബ്ദം നൽകിയിരിക്കുന്നത്. എം ആർ ഗോപകുമാർ, ഭാഗ്യലക്ഷ്മി, നന്ദു, സന്ധ്യാരാജേന്ദ്രൻ, സാജൻ സൂര്യ തുടങ്ങിയവരും കഥാപാത്രങ്ങളെ അവതരിപ്പിക്കും. ജയരാജ് മിത്രയുടെ രചനയിൽ റൂബി ബാബുവാണ് നാടകത്തിന്റെ സംവിധായിക. 8 ഇടവേളയ്ക്ക് ശേഷം പുനരാരംഭിക്കുന്ന നാടകോത്സവം 18 സമാപിക്കും. കേരളത്തിലെ എല്ലാ ആകാശവാണി നിലയങ്ങളിലൂടെയും ന്യൂസ് ഓൺ എയർ ആപ്പിലൂടെയും ശ്രോതാക്കൾക്ക് നാടകങ്ങൾ ആസ്വദിക്കാം.
0: സംസ്ഥാനത്ത് വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്നും, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ നാളെയും കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ ജാഗ്രത നൽകി. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോളിന്റെ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ആതിഥേയരായ ചൈനയെ നേരിടും. ചൈനയിലെ സുഷോ സ്പോർട്സ് സെന്റർ സ്റ്റേഡിയത്തിലാണ് മത്സരം. ഗ്രൂപ്പ് ഘട്ടത്തിലെ അവസാന മത്സരത്തിൽ ലെബനനെ പരാജയപ്പെടുത്തിയാണ് ഇന്ത്യയുടെ ക്വാർട്ടർ പ്രവേശം. ISL ഫുട്ബോളിൽ കേരള ബ്ലാസ്റ്റേഴ്സിന് ജയം. കൊച്ചിയിൽ മുഹമ്മദൻ സ്പോർട്ടിംഗ് ക്ലബിനെ 1-3 ഗോളിലാണ് കേരള ബ്ലാസ്റ്റേഴ്സ് തോൽപ്പിച്ചത്. തുടർച്ചയായ 3 ജയത്തോടെ 14 പോയിന്റുമായി ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പോയിന്റ് പട്ടികയിൽ 8 സ്ഥാനത്താണ്. ഇന്ന് ഈസ്റ്റ് ബംഗാൾ പഞ്ചാബ് എഫ്സിയെ നേരിടും. വൈകിട്ട് 5:30 കൊൽക്കത്തയിലാണ് മത്സരം. IPL ക്രിക്കറ്റിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു റായ്പൂരിൽ മുംബൈ ഇന്ത്യൻസിനെ 2 തോൽപ്പിച്ചു. ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ ധർമ്മശാലയിൽ നേരിടും. വൈകിട്ട് 5:30 മത്സരം. കണ്ണൂർ ജില്ലാ ഫുട്ബോൾ അസോസിയേഷന്റെ സീനിയർ ഡിവിഷൻ ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പ് ഇന്ന് ആരംഭിക്കും. കണ്ണൂർ പോലീസ് പരേഡ് ഗ്രൌണ്ടിൽ കണ്ണൂർ റേഞ്ച് DIG യതീഷ് ചന്ദ്ര ഉദ്ഘാടനം ചെയ്യും. ആദ്യ മത്സരത്തിൽ കണ്ണൂർ ജില്ലാ പോലീസും കൊളശ്ശേരി ബിൻജാഡ്സും ഏറ്റുമുട്ടും. തലശ്ശേരിയിലും പരിസരത്തും ജനവാസ കേന്ദ്രങ്ങളിൽ ഇറങ്ങി ഭീതി പരത്തിയ കാട്ടുപോത്തിനെ വനംവകുപ്പ് മയക്കുവെടിവെച്ച് പിടിച്ചു. പിന്നീട് വയനാട് തോൽപ്പെട്ടി വന്യജീവി സങ്കേതത്തിൽ തുറന്നുവിട്ടു. കണ്ണൂരിൽ നിന്ന് KO ശശിധരൻ.
3: കഴിഞ്ഞ 2 കാട്ടുപോത്തിന്റെ സാന്നിധ്യം വനംവകുപ്പ് അധികൃതർ നിരീക്ഷിച്ചു വരികയായിരുന്നു. പാനുണ്ട, വടക്കുംപാട്, കാവുംഭാഗം, കൊളശ്ശേരി എന്നിവിടങ്ങളിലാണ് കാട്ടുപോത്ത് എത്തിയത്. വനപ്രദേശത്ത് നിന്നും ഏകദേശം 13.5 km അകലെയുള്ള ജനസാന്ദ്രതയേറിയ മേഖലയായതിനാൽ കാട്ടുപോത്തിനെ സ്വാഭാവികമായി തുരത്തി ഓടിക്കുന്നത് പ്രായോഗികമായിരുന്നില്ല. നാട്ടുകാരുടെ ആശങ്ക കണക്കിലെടുത്ത് ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്റെ പ്രത്യേക അനുമതിയോടെയാണ് മയക്കുവെടിവെച്ച് പിടികൂടിയത്. കാട്ടുപോത്തിന്റെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് ഉറപ്പുവരുത്തിയ ശേഷം ാണ് തോൽപ്പെട്ടിയിലെ ഉൾവനത്തിൽ തുറന്നുവിട്ടതെന്ന് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ എസ് വൈശാഖ് അറിയിച്ചു.
0: മലപ്പുറത്തെ അങ്ങാടിപ്പുറം റെയിൽവേ സ്റ്റേഷൻ വരുമാനത്തിൽ മികച്ച മുന്നേറ്റം സ്വന്തമാക്കി. കഴിഞ്ഞ സാമ്പത്തിക വർഷം 5.34 crore രൂപയുടെ വരുമാനം സ്റ്റേഷൻ നേടി. മുൻവർഷത്തെ അപേക്ഷിച്ച് വരുമാനത്തിൽ 32 lakh രൂപയുടെ വർധന. ഡോക്ടർ സുകുമാർ അഴീക്കോട് ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ സമാപനവും മേധാ പട്കർക്കും പെരുമാൾ മുരുകനും പുരസ്കാര സമർപ്പണവും നാളെ ഉച്ചകഴിഞ്ഞ് കണ്ണൂർ ചേംബർ ഹാളിൽ നടത്തും. രാവിലെ സ്നേഹസംഗമം പ്രൊഫസർ MN കാരശ്ശേരി ഉദ്ഘാടനം ചെയ്യും. ഇന്ന് വൈകിട്ട് കണ്ണൂർ മഹാത്മാമന്ദിരത്തിൽ ശതാബ്ദി ദീപം തെളിയിക്കും. കോഴിക്കോട് മുക്കം നിലയത്തിന് അനുവദിച്ച അസ്ക ഷേപ്പ് ഷിഫ്റ്റർ ലൈറ്റിംഗ് സംവിധാനം മുക്കം മുനിസിപ്പൽ ചെയർപേഴ്സൺ ചാന്ദിനി വിനോദ് സ്വിച്ച് ഓൺ ചെയ്തു. രാത്രികാല രക്ഷാപ്രവർത്തനങ്ങൾക്ക് വെളിച്ചം നൽകുന്ന ഉപകരണമാണിത്. മലയോര മേഖലയിലെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് ഫയർഫോഴ്സിന് പുതിയ സംവിധാനം വെളിച്ചം പകരും. ആയുർവേദ മസാജ് സെന്ററിന്റെ മറവിൽ യുവാവിനെ കെണിയിൽപ്പെടുത്തി മർദ്ദിച്ച് പണവും സ്വർണ്ണാഭരണവും തട്ടിയെടുത്ത കേസിൽ 3 തിരൂർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരൂരിലെ ഓറ വെൽനസ് നടത്തിപ്പുകാരൻ തിരുവനന്തപുരം സ്വദേശി സൌദ്, കോട്ടയം സ്വദേശി ജയന്തി, ഓച്ചിറ സ്വദേശി വീണ എന്നിവരാണ് പിടിയിലായത്. വിദ്യാർത്ഥികൾക്ക് മിതമായ നിരക്കിൽ നോട്ട്ബുക്കുകളും പഠനോപകരണങ്ങളും ലഭ്യമാക്കുന്നതിന് കൺസ്യൂമർ ഫെഡ് സൂപ്പർ മാർക്കറ്റിൽ ത്രിവേണി മെഗാ സ്റ്റുഡൻസ് മാർക്കറ്റ് രാവിലെ പ്രവർത്തനം തുടങ്ങും. പൊതുവിപണിയിലെ വിലക്കയറ്റം നിയന്ത്രിക്കാനും രക്ഷിതാക്കൾക്ക് ആശ്വാസമാകാനുമാണ് കോഴിക്കോട്ട് സ്റ്റുഡൻസ് മാർക്കറ്റുകൾ സംഘടിപ്പിക്കുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ സാമ്പത്തിക ഭദ്രത ഉറപ്പാക്കാൻ പൌരന്മാർ സ്വയം നിയന്ത്രണത്തിലൂടെ വിദേശനാണ്യ ശേഖരം സംരക്ഷിക്കണമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സംസ്ഥാനത്തെ മുഖ്യമന്ത്രി തീരുമാനം വൈകിയേക്കുമെന്ന് സൂചന. തമിഴ്നാട്ടിൽ നിയുക്ത MLA സത്യപ്രതിജ്ഞയോടെ നിയമസഭാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. ആകാശവാണി അഖില കേരള റേഡിയോ നാടകോത്സവത്തിൽ ഇന്ന് തിരുവനന്തപുരം നിലയത്തിന്റെ ദൈവത്തിൻ മനമാരി കണ്ടു രാത്രി 9:30. AFC അണ്ടർ 17 വനിതാ ഏഷ്യൻ കപ്പ് ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ ഇന്ന് ഇന്ത്യ ചൈനയെ നേരിടും.
4: റേഡിയോയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.

0: ദൈവത്തിന്റെ ഓരോരോ കളികള് നോക്കണേ. നമ്മുടെ വിദ്യാധരന് കിട്ടിയ പണി കണ്ടോ?
1: അതൊന്നും കാര്യമാക്കണ്ട, അവന്റെ കൂടെ ജോലി ചെയ്ത് രവി മണങ്ങിയ കാര്യമല്ലയോ താൻ പറഞ്ഞത്?
0: അതെ, മാറിയെന്ന് മാത്രമല്ലല്ലോ വിദ്യാധരൻ ചെയ്തത്, അതേ തൊഴിൽ തന്നെ പിണങ്ങിപ്പോയ രവി തുടങ്ങിയല്ലോ.
1: താൻ ഇനി തിരിച്ചൊന്ന് ചിന്തിച്ചേ, വിദ്യാധരൻ ഒരു പണി ഇല്ലാതിരുന്ന കാലത്ത് അവനെ വിളിച്ചോണ്ട് പോയി കൂടെ നിർത്തി പണി പഠിപ്പിച്ചവനാ ബിൻസെന്റ്. അവസാനം ബിൻസെന്റുമായി പിണങ്ങിയല്ലേ വിദ്യാധരൻ വേറെ സ്ഥാപനം തുടങ്ങിയത്?
0: അത് ശരിയാ. അതുപോലല്ലയോ കോന്നന്റെ കടയെ തൂക്കാൻ നിന്ന ബാബു ഒരു സുപ്രഭാതത്തിൽ കോന്നനുമായി പിണങ്ങി പുതിയ പലചരക്ക് കട തുടങ്ങിയത്?
1: ആര് എങ്ങനെ തുടങ്ങിയാലും ഓരോരുത്തർക്ക് കിട്ടാനുള്ളൂ, ഓരോർക്ക് കിട്ടും.
0: പണ്ട് ഷൈൻ ബേക്കറിയിൽ കാഷ്യറായിട്ടിരുന്ന സാജൻ ലോൺ എടുത്ത് വേറെ ബേക്കറി തുടങ്ങി. ഒരു മാസത്തിനുള്ളിൽ അത് അടച്ചു പൂട്ടി.
1: ഷൈൻ ബേക്കറി ഇപ്പോഴും മാന്യമായിട്ട് നടത്തിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു.
0: അയ്യോ, അത് പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്, ഷാജൻ ഇപ്പൊ എവിടാ?
1: കൊറേ നാൾ റൂട്ടോർ നടത്തിയായിരുന്നു.
0: അതോ ഒരു വർഷം കഴിഞ്ഞപ്പോ കൊടുത്തില്ലയോ?
1: പിന്നെ കാറ് വാടകയ്ക്ക് തുടങ്ങുന്ന പരിപാടി തുടങ്ങിയായിരുന്നു. അതും ആകെ പ്രശ്നമായി. വാടകയ്ക്ക് എടുത്തവരാരുടെ കാറിൽ സ്പിരിറ്റ് കയറ്റി, അത് പോലീസ് പിടിച്ചു. സായനും കോടതി കറണ്ട് വന്ന് പിന്നെ അതും അങ്ങ് നിർത്തി.
0: മാന്യമായിട്ട് ആ ട്യൂട്ടോറിയൽ നടത്തിക്കൊണ്ട് പോയാ പോരായിരുന്നു. എന്ത് അന്തസ്സായിട്ടാ ആ സ്ഥാപനം ജോണിസാർ ഇപ്പൊ നടത്തിക്കൊണ്ട് പോകുന്നത്?
1: ചിലരങ്ങനെയാ, തൊട്ടതെല്ലാം നഷ്ടത്തിലേ കലാശിച്ചു. അങ്ങനെയുള്ളവർ ഒരിടത്ത് ഉറച്ചു നീക്കത്തില്ല. ആ വാടാരണേ എവിടെ പോയിട്ട് വരുന്നടാ?
2: പ്രസ്ല കാശ് കൊടുക്കാനുണ്ടായിരുന്നു.
0: എന്തോ ആയാലും നിങ്ങളുടെ ക്ലബിന്റെ ചരിത്രത്തിൽ ഇതുപോലെ സംഭവം ഉണ്ടായിട്ടില്ല.
2: ശരിയാ അമ്മാവി, ആരുടെ കൊറ്റവാ? ഞങ്ങൾ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ വല്ല തെറ്റും ചെയ്തതാണോ?
1: ഇതാരാടെ ഈ പ്രശ്നം ഉണ്ടാക്കിയത്?
2: പറയാ അമ്മാവാ, നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയേ, 2 വർഷം കൊണ്ട് ഞങ്ങളുടെ ക്ലബ്ബുകാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെന്ന് ഈ നാട്ടുകാർക്ക് മുഴുവൻ അറിയാവുന്ന കാര്യമില്ലയോ? അതൊക്കെ
0: ഞങ്ങൾ രണ്ടും കൂടെ അക്കാര്യം എപ്പോഴും ഇവിടെ പറയും. പുതിയ കെട്ടിടം വന്നപ്പോ തന്നെ ഐശ്വര്യമായി.
2: കെട്ടിടം പണിയൊന്നും മാത്രമല്ല അമ്മാവി, പലരെയും പോയി കണ്ട് സ്പോർട്സിന് വേണ്ട ഐറ്റങ്ങൾ എല്ലാം സ്പോൺസർ ചെയ്യിച്ച്, എന്നിട്ടേ ട്രെയിനിയെ കൊണ്ടുവന്നാ വോളിബോള് പരിശീലിപ്പിച്ചത്.
1: അതുകൊണ്ട് നേട്ടമുണ്ടായല്ലോ, ജില്ലാതലത്തിലും സംസ്ഥാനതലത്തിലും ഒക്കെ.

0: പറയത്തില്ല മാവി.
1: അയ്യോ, അത് പറയത്തില്ല, അത് പ്രതീക്ഷിക്കുകയും വേണ്ട. നല്ല കാര്യങ്ങൾക്ക് പിന്താങ്ങാനും നാവും കയ്യും പൊങ്ങത്തില്ല. അതേസമയം ആക്ഷേപിക്കാനാണെങ്കിൽ ആയിരം നാവാ.
0: അത് തന്നെ പൊതുയോഗത്തിലും സംഭവിച്ചത്. പ്രവർത്തന റിപ്പോർട്ടെല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴേ നമ്മുടെ കിണറിന്റെ വടക്കേറ്റത്തെ രാജു അങ്ങ്
2: എഴുന്നേറ്റ്.
0: പഴയ ന്യൂസ് പേപ്പറ് സ്ഥിരമായിട്ട് ഒരാൾക്ക് തന്നെ കൊടുക്കുന്നതേ കമ്മീഷനം കിട്ടാനല്ലയോ.
1: അവന്റെ മോന്തയ്ക്ക് ഒരു തട്ടു കൊടുക്കാമായിരുന്നു.
0: അവനത് പറഞ്ഞപ്പോഴും അവനെ സപ്പോർട്ട് ചെയ്യാനും കുറെ ആളുണ്ടായിരുന്നു.
2: അത് കാണും, ന്യായവും അന്യായവും തിരിച്ചറിയാത്തൊരു സപ്പോർട്ട് ചെയ്യും.
0: അമ്മാവ ക്ലബിൽ വരുത്തുന്ന പേപ്പറിനെ മാസാമാസം കാശ് കൊടുക്കുന്ന നമ്മുടെ വിനോദ പഴയ പത്രം വിൽക്കുന്നതിന്റെ കാശ് ക്ലബിലെ ഫണ്ടിലേക്കാ പോകുന്നത്.
2: ഒന്ന് ആലോചിച്ചു നോക്കിയേ, ഏക്കർ കണക്കിന് വസ്തുവുള്ളവനാ വിനോദ്. പഴയ പത്രം വിൽക്കുന്നതിന്റെ കോളേമുക്ക് ആ കാശ് അവനെന്തിനാ?
0: അവസാനം ബഹളം കൂടിയപ്പോ രക്ഷാധികാരി സെബാസ്യ സാർ എഴുന്നേറ്റ് ഒരു നിർദ്ദേശം അങ്ങ് പറഞ്ഞു. അടുത്ത മാസം മുതൽ പത്രത്തിന്റെ കാശ് രാജു കൊടുക്കണം, വിൽക്കാനുള്ള ചുമതലയും രാജു ഏക്കാൻ പറഞ്ഞു.
2: എന്നിട്ട് അവൻ ഏറ്റോ?
0: ഏക്കാനോ ഫസ്റ്റ്. ഇത് അതൊന്നും അല്ല അടിസ്ഥാന കാര്യം. അവനെ എങ്ങനെയെങ്കിലും ഭരണസമിതിയിൽ ഒന്ന് വരണം, അത് നടക്കത്തോ ഇല്ല.
1: കസാര വേണം, പ്രവർത്തിക്കാൻ വയ്യ. വിമർശിക്കാൻ മുൻപന്തിയിലും വാചകം കൊണ്ട് ഗോപുരം തീർക്കും മേനിവിയർക്കാൻ മനസ്സും വരില്ല.

എല്ലാവർക്കും സ്വാഗതം. ഇത് എന്റെ റേഡിയോ 91.2-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നല്ലൊരു ദിവസം അല്ലേ? ഇന്ന് മെയ് 11 തിങ്കളാഴ്ച. നല്ലൊരു ദിവസമായിട്ട് നമുക്കൊരു പുതിയ വാരത്തിന്റെ ഒരു പുതിയ ദിവസത്തിലേക്ക് നമ്മളൊക്കെ ഇപ്പോൾ ഒരു പുതിയ തുടക്കമായിട്ട് തന്നെ നമുക്ക് പോകാം അല്ലേ? നമുക്ക് നല്ലൊരു ദിവസമായിട്ട് നല്ലൊരു അല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്ക് അങ്ങോട്ടങ്ങ് തുടങ്ങാം അല്ലേ എന്നുള്ളൊരു തോട്ടുമായിട്ട് തന്നെ നിങ്ങൾ എല്ലാവരും രാവിലെ ഒന്ന് എണീറ്റ് കൊള്ളുക. രാവിലെ എണീറ്റ് പതുക്കനെ ഒരു ചായയൊക്കെ കുടിച്ച് എല്ലാവരും ഒന്ന് റേഡിയോ ഒക്കെ ഓണാക്കി ഒക്കെ വരുമ്പോഴത്തേക്ക് നമുക്ക് നമ്മുടെ ചൂടൻ ചർച്ചാ വിഷയങ്ങളുമായിട്ട് രാവിലെ ഓണാട്ടുകര പാസഞ്ചറുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്ന വിഷയം എന്ന് പറയുന്നത് മാധ്യമങ്ങൾ ഇപ്പം നമുക്ക് ഓരോ ദിവസവും കഴിയുന്തോറും എന്നല്ല, ഇപ്പം നമ്മൾ ഏതൊരു ദിവസമായിക്കോട്ടെ, നമുക്ക് ഏത് സാഹചര്യത്തിൽ നിൽക്കുന്നവരായിക്കോട്ടെ, നമുക്ക് ലോകത്തിൻ്റെ ഭാഗത്തുള്ള പല ഭാഗത്തുള്ള നമ്മുടെ വാർത്തകൾ, അതുപോലെ തന്നെ നമ്മുടെ ചുറ്റിനും നടക്കുന്ന വാർത്തകൾ ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ, ഇതൊക്കെ നമുക്ക് കൂടുതലായിട്ട് നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ചുറ്റിനും നടക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ അറിയുന്നത് കൂടുതലും നമ്മൾ മാധ്യമങ്ങളിലൂടെയാണ്. അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങളും സോഷ്യൽ മീഡിയകൾ വഴിയായിട്ടാണ് നമ്മളെല്ലാ കാര്യങ്ങളും അറിയുകയും ചെയ്യുന്നത്. പക്ഷേ ഈ വരുന്ന വാർത്തകൾ അതുപോലെ തന്നെ വരുന്ന ആ ഒരു എന്താ പറയുക, ആ പുറത്തോട്ട് വരുന്ന ആ ഒരു വാർത്തകൾ എന്നൊക്കെ പറയുന്നത് എത്രത്തോളം അതിന് ആഴവും വ്യാപ്തിയും അല്ലെങ്കിൽ എത്രത്തോളം സുതാര്യതയുമുണ്ട് എന്നുള്ളതിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. കൂടാതെ തന്നെ സോഷ്യൽ മീഡിയയ്ക്ക് ഈ വന്ന സാഹചര്യത്തിൽ, ഈ വരുന്ന കാലഘട്ടത്തിൽ എന്തെല്ലാം തരത്തിലുള്ള പങ്കുകളുണ്ടെന്ന് കൂടിയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. കാരണം അതിന് കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ ദിവസം നമ്മളുടെ കൊട്ടാരക്കരയിൽ ഉണ്ടായ ഒരു സംഭവം, അതായത് പാലരുവി എക്സ്പ്രസ്സിനകത്ത് വെച്ചുണ്ടായ ഒരു സംഭവം എല്ലാവരും കണ്ടു കാണുമെന്ന് ഞാൻ ഉദ്ദേശിക്കുകയാണ്. അതായത് നമ്മൾ അതായത് ഇപ്പം നമുക്ക് ഏതെങ്കിലും ഒരു അക്രമം അല്ലെങ്കിൽ ഒരു അനീതി നമ്മൾക്ക് നമ്മുടെ ചുറ്റും നടക്കുകയാണെങ്കിൽ അത് നമ്മൾ നാട്ടുകാരെ അറിയിക്കാനും അതുപോലെ തന്നെ അതിനൊരു തെളിവായിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു കാര്യമായിരിക്കും ഇപ്പോഴത്തെ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. അത് ആ വീണ എന്ന് പറയുന്നൊരു കുട്ടി അത് വളരെ ധൈര്യപൂർവ്വം തന്നെ ആ ഒരു കാര്യം ഏറ്റെടുക്കുകയും ആ അക്രമിയെ ഉടൻ തന്നെ പിടികൂടുകയും അതുടനെ അതിൻ്റെ ഫോണിൽ റെക്കോർഡ് ചെയ്യുകയും ഉടനെ അവിടുത്തെ റെയിൽവേ പോലീസിന് കൈമാറുകയും ഒക്കെ ചെയ്തതുകൊണ്ട് അതൊരു പ്രോപ്പർ തെളിവായി ഇന്നും അയാൾക്ക് ശിക്ഷ ലഭിക്കത്തക്ക രീതിയിലേക്കുള്ള പ്രവൃത്തി സാഹചര്യത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം സോഷ്യൽ മീഡിയയുടെ ഒരു പങ്ക് എത്രത്തോളം ഇന്ന് നമ്മളുടെ കാലഘട്ടത്തിലുമുണ്ട്, അതുപോലെ തന്നെ കൂടാതെ തന്നെ മാധ്യമങ്ങൾ എത്രത്തോളം സുതാര്യതയോടുകൂടിയാണ് നമ്മളുടെ ഇടയിൽ നിൽക്കുന്നത് എന്നതിനെ കുറിച്ചുള്ളൊരു ചൂടൻ ചർച്ചയുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളിലേക്ക് വന്നിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാൻ വിളിക്കേണ്ട നമ്പർ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. 9444709912 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങളും അതുപോലെ കഴിഞ്ഞ ദിവസത്തെ ഈ ഒരു സംഭവമായിട്ട് ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയയ്ക്ക് എത്രത്തോളം പങ്ക് നമ്മളുടെ ജനങ്ങളുടെ ഇടയിലുണ്ട് എന്നുള്ളതിനെ കുറിച്ചും നിങ്ങൾ പറയുക. അപ്പോൾ ഒരു ചെറിയ ഇടവേളയ്ക്ക് പോയിട്ട് ദേ പോയി ദാ വന്നു കേട്ടുകൊണ്ടേയിരിക്കൂ എൻ്റെ റേഡിയോ 91.2-ൽ ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: ഈ ബില്ലൊന്ന് നോക്കിയേ.
4: എന്തുവടി ഇത്?
3: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
4: എല്ലാത്തിനും വിലക്കുറവാണ്.
3: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
4: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
3: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
6: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
7: പിന്നെ തീർച്ചയായും വാങ്ങണം.
6: എവിടെ നിന്ന് വാങ്ങാനാ?
7: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ. അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
6: അത് ശരിയാ.
8: വാർത്തകൾ വൈകുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3rd സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും. ഇതോടനുബന്ധിച്ച് നടക്കുന്ന പൊതുസമ്മേളനത്തെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. വഡോദരയിലെ സർദാർധാം ഹോസ്റ്റലും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്യും. ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. സോളിസിറ്റർ ജനറൽ തുഷാർ മേത്ത രചിച്ച 2 പുസ്തകങ്ങൾ ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഒരു സമൂഹം എന്ന നിലയിൽ രാജ്യം പൊതുജന വിശ്വാസം വിജയകരമായി നിലനിർത്തിയിട്ടുണ്ടെന്നും ശ്രീ അമിത്ഷാ പറഞ്ഞു.
9: സംവിധാൻ നിർമ്മാതാവും സംവാദ്, മര്യാദ, സന്തുലൻ തീനോക്കോ ബനായ രക്കണക്കെ ബഹുത് അച്ഛേ തരീക്കെ എക് സ്പിരിറ്റ് കെ സാത്ത് സംവിധാൻ കോ ലിഖ. ലോക്തന്ത്ര കി മജബൂതി ടക്കരാവ് സെ നഹീ ഹൈ ബൽകി സംസ്ഥാഗത സന്തുലൻ ഓർ പാരസ്പരിക് മര്യാദാവോ സെ ഹീ ഹോതി ഹൈ. ഓർ ജബ് മൈ പാരസ്പരിക് മര്യാദ കി ബാത് കർതാ ഹൂം തബ് ഇസ്കി സ്പിരിറ്റ് കെ റൂപ് മേ ഹമാരെ സംവിധാൻ നെ സ്വീകൃതി കൈ ജഗേ പേ ദി.
8: അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനാപാരയിലെ വെറ്റിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. നിയുക്ത മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയെ അസം ഗവർണർ ലക്ഷ്മൺ പ്രസാദ് ആചാര്യ സംസ്ഥാനത്ത് പുതിയ സർക്കാർ രൂപീകരിക്കാൻ ക്ഷണിച്ചു. തുടർച്ചയായ 3rd തവണയാണ് അസമിൽ NDA അധികാരത്തിൽ എത്തുന്നത്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. പുതിയ മുഖ്യമന്ത്രിയുടെ കാര്യത്തിൽ അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്ന് പാർട്ടി അറിയിച്ചു. തമിഴ്നാട് നിയമസഭാ സമ്മേളനം ഇന്ന് ആരംഭിക്കും. പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട MLA മാർക്ക് പ്രോടെം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുക്കും. എല്ലാ അംഗങ്ങളും സത്യപ്രതിജ്ഞ ചെയ്ത ശേഷം ഇന്നോ നാളെയോ സ്പീക്കറെ തെരഞ്ഞെടുക്കും. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ സി ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം 13 മുൻപ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5th തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം, അടിസ്ഥാന സൌകര്യങ്ങൾ, ആയുർവേദം എന്നിവ ഉൾപ്പെടെ 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറിന്റെ കരീബിയൻ രാഷ്ട്ര സന്ദർശന വേളയിലാണ് ഇരു രാജ്യങ്ങളും ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചത്. ഇന്ത്യൻ കുടിയേറ്റക്കാർ ആദ്യം താമസിച്ചിരുന്ന നെൽസൺ ദ്വീപിന്റെ അടിസ്ഥാന സൌകര്യ നവീകരണം, വെസ്റ്റിൻഡീസ് സർവകലാശാലയിൽ ആയുർവേദത്തിൽ ഇന്ത്യൻ ചെയർ സ്ഥാപിക്കൽ എന്നിവയ്ക്കായി ഇരുപക്ഷവും തമ്മിൽ ധാരണാപത്രങ്ങളിൽ ഒപ്പുവച്ചതായി വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ മൂന്നാം സ്ഥാനത്തെത്തിയതായി മോർഗൻ സ്റ്റാൻലി റിപ്പോർട്ട്. പുനരുപയോഗ ഊർജ്ജ മന്ത്രാലയത്തിന്റെ ഡാറ്റ പ്രകാരം ആഭ്യന്തര സോളാർ മൊഡ്യൂൾ ശേഷി 2024 38 ജിഗാവാട്ടിൽ നിന്ന് 2025 74 ജിഗാവാട്ടായി. സോളാർ സെല്ലിന്റെ ശേഷിയും 9 ജിഗാവാട്ടിൽ നിന്ന് 25 ജിഗാവാട്ടായി വർദ്ധിച്ചു. ഇന്ത്യയിലെ ഫോസിൽ ഇതര ഇന്ധനശേഷി 262.7 ഗിഗാവാട്ടിലും എത്തിയതായി മന്ത്രാലയം റിപ്പോർട്ടിൽ പറയുന്നു. കേന്ദ്ര ബാങ്കിംഗ് മേഖലയിലെ സഹകരണം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയും യൂറോപ്യൻ സെൻട്രൽ ബാങ്കും ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു. സ്വിറ്റ്സർലാൻഡിലെ ബേസിൽ നടന്ന ബാങ്ക് ഫോർ ഇന്റർനാഷണൽ സെറ്റിൽമെന്റ്സ് മീറ്റിംഗിൽ RBI ഗവർണർ സഞ്ജയ് മൽഹോത്രയും ECB പ്രസിഡന്റ് ക്രിസ്റ്റീൻ ലഗാർഡും ചേർന്നാണ് കരാറിൽ ഒപ്പുവച്ചത്. ഇതിലൂടെ കേന്ദ്ര ബാങ്കിംഗ് രീതികളിലും സാമ്പത്തിക മേഖലാ വികസനത്തിലും സ്ഥാപനപരമായ ഇടപെടലും സഹകരണവും കൂടുതൽ ശക്തിപ്പെടുത്തുമെന്ന് പ്രതീക്ഷിക്കുന്നതായി RBI അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
5: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
8: ഹാൻഡ വൈറസ് രോഗലക്ഷണങ്ങളെ തുടർന്ന് സ്പെയിനിൽ ക്രൂയിസ് കപ്പലിലെ യാത്രക്കാരെയും ജീവനക്കാരെയും അവരുടെ സ്വന്തം രാജ്യങ്ങളിലേക്ക് ഒഴിപ്പിച്ചു തുടങ്ങി. അതേസമയം കപ്പലിലെ രണ്ട് ഇന്ത്യക്കാരും സുരക്ഷിതരാണെന്ന് ഇന്ത്യൻ എംബസി അറിയിച്ചു. രണ്ട് ഇന്ത്യക്കാർ ഉൾപ്പെടെ 150 പേരെ വഹിച്ചുകൊണ്ട് MV ഹോണ്ടിയസ് കപ്പൽ ഇന്നലെ സ്പെയിനിൽ എത്തി. ലോകാരോഗ്യ സംഘടനയും സ്പാനിഷ് അധികൃതരും പുറപ്പെടുവിച്ച പ്രോട്ടോകോളുകൾ പാലിച്ചാണ് യാത്രക്കാർ ഇറങ്ങിയതെന്ന് എംബസി അറിയിച്ചു. ക്രൂ അംഗങ്ങളായി ജോലി ചെയ്തിരുന്ന രണ്ട് ഇന്ത്യക്കാരെ നെതർലാൻഡ്സിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇവർ ക്വാറന്റൈനിൽ തുടരും. IPL ക്രിക്കറ്റിൽ മുംബൈ ഇന്ത്യൻസിനെതിരെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവിന് ജയം. ഇന്നലെ നടന്ന മത്സരത്തിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു മുംബൈ ഇന്ത്യൻസിനെ 2 പരാജയപ്പെടുത്തിയത്. ടോസ് നഷ്ടപ്പെട്ട് ആദ്യം ബാറ്റിംഗിന് ഇറങ്ങിയ മുംബൈ ഇന്ത്യൻസ് നിശ്ചിത 20 7 നഷ്ടത്തിൽ 166 റൺസ് എടുത്തു. മറുപടി ബാറ്റിംഗിനിറങ്ങിയ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു 8 നഷ്ടത്തിൽ അവസാന പന്തിൽ ലക്ഷ്യം കണ്ടു. മറ്റൊരു മത്സരത്തിൽ ചെന്നൈ സൂപ്പർ കിങ്സ് ലക്നൌ സൂപ്പർ ജയന്റ്സിനെ 5 പരാജയപ്പെടുത്തി. ഇന്ന് രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. ഏഷ്യയിലെ ഏറ്റവും വലിയ ഭാരോദ്വഹന മത്സരങ്ങളിൽ ഒന്നായ ഈ ചാമ്പ്യൻഷിപ്പിൽ 28 രാജ്യങ്ങളിൽ നിന്നുള്ള 180 താരങ്ങൾ മത്സരിക്കും. ഇന്ത്യ ആദ്യമായാണ് ഈ മത്സരത്തിന് ആതിഥേയത്വം വഹിക്കുന്നത്. ഈ മാസം 17 ചാമ്പ്യൻഷിപ്പ് സമാപിക്കും. പശ്ചിമേഷ്യയിലെ യുദ്ധം അവസാനിപ്പിക്കാൻ ലക്ഷ്യമിട്ടുള്ള ഏറ്റവും പുതിയ US നിർദ്ദേശത്തിന് ഇറാൻ ഔദ്യോഗികമായി മറുപടി നൽകി. ചർച്ചകൾ നടക്കുന്ന ഈ ഘട്ടത്തിൽ മേഖലയിലെ സംഘർഷം അവസാനിപ്പിക്കുന്നതിലായിരിക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയെന്ന് ഇറാൻ ദേശീയ മാധ്യമം സ്ഥിരീകരിച്ചു. വിശദാംശങ്ങളിലേക്ക്.
10: യുദ്ധം മൂന്നാം മാസത്തിലേക്ക് കടക്കുമ്പോൾ നയതന്ത്ര ശ്രമങ്ങൾ ശക്തമായിരിക്കുകയാണ്. US പ്രത്യേക പ്രതിനിധി സ്റ്റീവ് വിറ്റ്കോഹും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ഖത്തർ പ്രധാനമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം. ഇറാനും അമേരിക്കയും തമ്മിലുള്ള തർക്കത്തിൽ ഹോർമുസ് കടലിടുക്ക് പ്രധാന സംഘർഷ കേന്ദ്രമായി മാറിയിരിക്കുകയാണ്. ടെഹ്റാനെതിരായ US ഉപരോധങ്ങൾ പാലിക്കുന്ന രാജ്യങ്ങളുടെ കപ്പലുകൾ ഈ ജലപാത ഉപയോഗിക്കുമ്പോൾ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്ന് ഇറാനിയൻ സൈനിക ഉദ്യോഗസ്ഥർ മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ വാണിജ്യ കപ്പലുകൾക്ക് നേരെയുള്ള ഏത് ആക്രമണവും മേഖലയിലുടനീളമുള്ള US ലക്ഷ്യങ്ങൾക്ക് നേരെ പ്രത്യാക്രമണത്തിന് കാരണമാകുമെന്ന് റവല്യൂഷണറി ഗാർഡ് അറിയിച്ചു. ദോഹയ്ക്ക് വടക്കുകിഴക്കായി ചരക്ക് കപ്പലിന് നേരെ ആക്രമണം ഉണ്ടായതിനു പിന്നാലെയാണ് ഈ ഭീഷണികൾ ഉയർന്നത്. അതിനിടെ ലെബനനിൽ ഇസ്രായേൽ നടത്തിയ ആക്രമണങ്ങളിൽ 22 കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
8: കേരളത്തിൽ വരും ദിവസങ്ങളിലും ശക്തമായ മഴ തുടരും. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ വ്യാഴാഴ്ച വരെ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്ന് ദേശീയ സാങ്കേതിക ദിനം. 1998 May 11 ഓപ്പറേഷൻ ശക്തി എന്ന പേരിൽ പ്രൊക്കാനിൽ ആണവ പരീക്ഷണം നടത്തിയ ദിവസത്തെ അനുസ്മരിക്കാനാണ് എല്ലാ വർഷവും ദേശീയ സാങ്കേതിക ദിനം ആഘോഷിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങൾ നേരിടാനുള്ള രാജ്യത്തിന്റെ തയ്യാറെടുപ്പ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്നലെ അവലോകനം ചെയ്തു. ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ വെള്ളപ്പൊക്കവും ഉഷ്ണതരംഗ സാഹചര്യവും ഉൾപ്പെടെ നേരിടുന്നതിൽ കേന്ദ്ര സർക്കാർ ഏജൻസികളുടെ സന്നദ്ധത അദ്ദേഹം വിലയിരുത്തി. പാകിസ്ഥാനിൽ ഖൈബർ പ്രവിശ്യയിലെ പോലീസ് പോസ്റ്റിൽ നടന്ന ചാവിയർ ആക്രമണത്തിൽ 15 സുരക്ഷാ ഉദ്യോഗസ്ഥർ കൊല്ലപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. പോലീസ് പോസ്റ്റിലേക്ക് വരികയായിരുന്ന സ്ഫോടക വസ്തുക്കൾ നിറച്ച വാഹനത്തിന് നേരെ സുരക്ഷാ ഉദ്യോഗസ്ഥർ വെടിയുതിർത്തതിനെ തുടർന്നാണ് സ്ഫോടനം ഉണ്ടായത്. ഒരു സംഘം തോക്കുധാരികൾ സ്ഫോടനത്തിന് ശേഷം പോലീസ് പോസ്റ്റിന് നേരെ ആക്രമണവും നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ഗുജറാത്ത് സന്ദർശിക്കും. സോമനാഥ് അമൃത് പർവിന്റെ സമാപന ചടങ്ങിൽ പങ്കെടുക്കും. ജനാധിപത്യത്തിന്റെ അടിത്തറ ശക്തിപ്പെടുത്തുന്നതിൽ ഭരണഘടനയും നീതിന്യായ വ്യവസ്ഥയും നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. വിനോദസഞ്ചാരം, ആരോഗ്യ സംരക്ഷണം തുടങ്ങി 8 മേഖലകളിലെ കരാറുകളിൽ ഇന്ത്യയും ട്രിനിഡാഡ് ആന്റ് ടൊബാഗോയും ഒപ്പുവച്ചു. പുനരുപയോഗ ഊർജ്ജശേഷിയിൽ ആഗോളതലത്തിൽ ഇന്ത്യ 3 സ്ഥാനത്തെത്തി. കേരളത്തിൽ ശക്തമായ മഴ തുടരും. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. കേരളം, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഏഷ്യൻ ഭാരോദ്വഹന ചാമ്പ്യൻഷിപ്പിന് ഇന്ന് ഗുജറാത്തിലെ ഗാന്ധിനഗറിൽ തുടക്കമാകും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
11: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ സി ബി എസ് ഇ സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
6: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
7: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
8: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകൾ, ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
9: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
10: പിന്നെ തീർച്ചയായും വാങ്ങണം.
9: എവിടെ നിന്ന് വാങ്ങാനാ?
10: എന്താ സംശയം? 20 സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയർസ് ഉണ്ടല്ലോ. അവിടെയാകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
9: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
10: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.

0: പോണ്ടിച്ചേരിയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 811-82-8081.
1: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: പഴയ പൊന്നു മാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ ആണ്. കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പൊ നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ, നമ്മളുടെ ഈ ഒരു വന്ന കാലത്ത് മാധ്യമങ്ങളുടെ പങ്ക് എത്രത്തോളം ഉണ്ട്, വരുന്ന വാർത്തകളുടെ സുതാര്യത എത്രത്തോളം ഉണ്ട്, സോഷ്യൽ മീഡിയയിലെ പങ്ക് നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ എത്രത്തോളം നല്ലത് വരുത്തി വെച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ ദോഷങ്ങളും വരുത്തി വെച്ചിട്ടുണ്ട് എന്നതിനെ പറ്റിയിട്ടുള്ള ചർച്ചയാണ് ഇന്ന് നമ്മൾ ഇവിടെ സംസാരിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഒരു നമ്മുടെ ഒരു ജനാധിപത്യ സമൂഹമാണ് അല്ലേ, ആ ഒരു സമൂഹത്തിൽ ഒരു നാലാം തൂണായിട്ടാണ് മാധ്യമങ്ങളെ നമ്മൾ കാണേണ്ടത്. അതായത് വളരെയധികം മാധ്യമങ്ങളുടെ ഓരോ കാര്യങ്ങളും വളരെയധികം സ്വാധീനം ചെലുത്തുന്നവയാണ് നമുക്ക് ചുറ്റുമുള്ളത്. അതായത് ഓരോ വിവരങ്ങൾ നമുക്ക് തരിക, ലോകത്തെവിടെ എന്ത് നടക്കുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കുക, അതൊക്കെയാണ് മാധ്യമങ്ങളുടെ പ്രധാനമായിട്ടുള്ള ധർമ്മം എന്ന് പറയുന്നത്. വിദ്യാഭ്യാസം, ആരോഗ്യം, രാഷ്ട്രീയം, കാലാവസ്ഥ തുടങ്ങിയ മേഖലകളിലൊക്കെ വലിയ അറിവാണ് നമുക്ക് ഈ മാധ്യമങ്ങളിലൂടെ നമുക്ക് തരുന്നത്. അതുപോലെ തന്നെ ജനാധിപത്യത്തിന്റെ കാവൽക്കാരനാണ് എന്നുള്ളൊരു കാര്യം കൂടി നമുക്ക് പറയാം. അതായത് ഓരോ ഭരണകൂടങ്ങളുടെ ഒരു പ്രവർത്തനങ്ങളുടെ നിരീക്ഷിക്കാനും അതിനെ എന്തെങ്കിലും തെറ്റുകളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ വിമർശിക്കാനും മാധ്യമങ്ങൾക്ക് സാധിക്കുമെന്നുള്ളത് പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പം എന്ത് കാര്യങ്ങളായാലും ഏതൊരു തെറ്റുകൾ എവിടെ നടന്നാലും അത് അറിയിക്കേണ്ടവരെ അറിയിച്ച് അത് ജനങ്ങളോട് പുറത്തു പറയുക എന്നുള്ളതും മാധ്യമങ്ങളുടെ ഒരു ഒരു പ്രത്യേകതയാണ്. അതായത് നമ്മളതിനെ ഒരു വാച്ചസ് ഓഫ് ഡെമോക്രസി എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ പൊതുജനങ്ങളുടെ അഭിപ്രായം, അതായത് ഓരോ വാർത്തകൾ വരുമ്പം ഇപ്പം എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നമ്മളുടെ നാട്ടിലുണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ ആ വാർത്തകൾ ജനങ്ങളിൽ എന്തൊക്കെ ഇമ്പാക്റ്റ് ഉണ്ടാക്കി അല്ലെങ്കിൽ ജനങ്ങളുടെ അഭിപ്രായം എന്താണ് എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ മാധ്യമങ്ങളെ ഒരു സഹായം നമുക്ക് തേടാറുണ്ട് അല്ലേ. അതുപോലെ തന്നെ നമുക്ക് ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഇപ്പോൾ കൂടുതലും കണ്ടുവരുന്നത് നമ്മൾ മാധ്യമങ്ങളെ അറിയിച്ചുകൊണ്ട് നമ്മൾ അതിനകത്തൊരു പ്രവർത്തനം നടത്തുക എന്നുള്ള രീതിയാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം ജനങ്ങൾക്കും വളരെയേറെ ഉപകാരപ്രദമായിട്ടുള്ള, ജനങ്ങൾക്ക് വളരെയേറെ ഒരു സഹായകരമായിട്ടുള്ളൊരു കാര്യം കൂടി മാധ്യമങ്ങളിൽ നിന്ന് നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ അതേപോലെ തന്നെ ഇതിന് വേറൊരു വശം കൂടിയുണ്ട് എന്നുള്ളൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. കാര്യം എത്രത്തോളം ഫേക്ക് ന്യൂസുകൾ, അതായത് വ്യാജ വാർത്തകളുടെ എണ്ണം ഈ വന്ന കാലത്ത് കുറേയധികം കൂടുതലാണ്. ഇപ്പം നമ്മൾ കാണുന്നുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം യൂട്യൂബ് ചാനൽ അതുപോലെയൊക്കെ ഉള്ളതിലൊക്കെ കുറേയേറെ പണം സമ്പാദിക്കാനും അതുപോലെ തന്നെ കുറേയധികം വൈറലായിട്ട് നിൽക്കാനും വേണ്ടിയിട്ട് ഒരുപാടധികം കണ്ടൻസുകൾ ഓരോ ദിവസം കഴിയുന്തോറും ഉണ്ടാക്കുകയും ആ കണ്ടൻസ് പിറ്റേ ദിവസം കഴിയുമ്പം അല്ലെങ്കിൽ വിവാദങ്ങൾ ഉണ്ടാക്കിയിട്ട് മാറി നിന്നിട്ട് പിറ്റേ ദിവസം വന്നിട്ട് ആ വിവാദങ്ങൾ അത് അങ്ങനെയല്ല, അതിങ്ങനെയായിരുന്നു എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പം ഇത്തരത്തിലുള്ള ഒരു വ്യാജ വാർത്തകൾ, ഒരു ഫേക്ക് ന്യൂസുകൾ ഉണ്ടാക്കലും ഇപ്പം വരുന്ന ഒരു രീതിയുടെ ഒരു ഭാഗമായിട്ട് നിൽക്കുകയാണ്. അപ്പം ഇതിനകത്തൊക്കെ എന്തഭിപ്രായങ്ങൾ, ഇതിൽ ഒക്കെ എന്ത് കാര്യങ്ങളാണ് നിങ്ങൾക്ക് നമ്മളോട് പറയാനുള്ളത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നിവിടെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അഭിപ്രായം പറയേണ്ട നമ്പർ 9444709912 എന്ന നമ്പറിലേക്ക് വിളിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടുകര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയ്യ.

0: തിരികെ എത്താം. സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ഓണാട്ടുകര പാസഞ്ചർ, കൂടെ ഉള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മളിന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക്, ദൃശ്യമാധ്യമങ്ങൾക്ക് നമ്മളുടെ ഈ വന്ന കാലഘട്ടത്തിൽ എത്രത്തോളം പങ്കുണ്ട് എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. അതുപോലെ തന്നെ നമുക്ക് പറയാൻ പറ്റിയൊരു കാര്യമാണ് ഒരു സ്വകാര്യതയിലേക്കുള്ള ഒരു കടന്നുകയറ്റം അല്ലേ. സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ഈ സ്വകാര്യത എന്ന് പറയുന്നത് ആൾക്കാരുടെ ഇടയിൽ ഇല്ലാതായി എന്നുള്ളൊരു കാര്യമാണ് കൂടുതലായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അതായത് എല്ലാവരും കുറച്ച് പ്രൈവറ്റായി വെക്കേണ്ട കാര്യങ്ങൾ, ഇപ്പം നമ്മളുടെ ഒരു കുട്ടിയുടെ ജനനം മുതൽ അതിൻ്റെ കല്യാണം വരെ ഒക്കെ, അല്ലെങ്കിൽ എന്തു ആയിക്കോട്ടെ, അതൊക്കെ ഒരു സ്വകാര്യത ഇല്ലാതായി മാറി എന്നുള്ളൊരു കാര്യം കൂടി ഇപ്പം ഈ ദൃശ്യമാധ്യമങ്ങൾ വന്നതോടുകൂടിയുണ്ട്. അതായത് എല്ലാവർക്കും ഒരു ആൾക്കാരെ വളരെയധികം പച്ചയായിട്ട് കാണാനാണ് ഇഷ്ടം എന്നുള്ളൊരു കാര്യമാണ് അതിലുള്ളത്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്നാൽ നമ്മൾ സിനിമകൾ നോക്കിക്കാം. അതായത് പഴയകാലത്തെ സിനിമകളും ഇപ്പോഴത്തെ കാലത്തെ സിനിമകളും തമ്മിൽ ഒരുപാട് അന്തരമുണ്ട് അല്ലേ, ഒരുപാട് വ്യത്യാസമുണ്ട്. അതായത് നമ്മളുടെ സംസാര രീതി ആയിക്കോട്ടെ, നമ്മളുടെ വിഷ്വൽ ആയിക്കോട്ടെ, നമ്മളുടെ ഡയലോഗ്സ് ആയിക്കോട്ടെ, പാട്ടായിക്കോട്ടെ, ഡാൻസ് ആയിക്കോട്ടെ, ഇതെല്ലാം ഈ വന്ന കാലത്ത് പഴയ കാലത്തെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുകയാണെങ്കിൽ ഈ വന്ന കാലത്ത് വളരെയധികം വ്യത്യാസങ്ങളാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അതുപോലെയാണ് ഇപ്പം, അതായത് ഇപ്പോഴത്തെ കാലത്തെ സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലും മലയാളികൾക്കും റിയാലിറ്റിയോട് അടുക്കുന്ന സിനിമകളാണ് ഇഷ്ടം അല്ലേ. അതായത് യാഥാസ്ഥിതിയിൽ തോന്നുന്ന യഥാർത്ഥമായിട്ടുള്ള സിനിമകളോടാണ് കുറച്ചും കൂടി കൂടുതൽ താല്പര്യം. ഇപ്പം നമ്മൾ പണ്ട് കാലത്തെ സിനിമകൾ അക്സെപ്റ്റ് ചെയ്യത്തില്ല എന്നല്ല, അക്സെപ്റ്റ് ചെയ്യും, പക്ഷെ എന്നാലും കുറേ കൂടി നമുക്ക് നമ്മൾക്ക് ജനങ്ങളിലേക്ക് ഇങ്ങോട്ട് കണക്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള സിനിമകളോടാണ് ഇപ്പം നമുക്ക് താല്പര്യം എന്ന് പറഞ്ഞാൽ അതേപോലെയാണ് ഇപ്പോഴത്തെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളുടെ ആ ഒരു കാര്യമെന്ന് പറയുന്നത്. അതായത് ദൃശ്യമാധ്യമങ്ങളിൽ നമ്മൾ കൂടുതലും ആർട്ടിഫിഷ്യാലിറ്റി കാണിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ജനങ്ങൾക്ക് പെട്ടെന്നത് മനസ്സിലാവുമെന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ വളരെയധികം റോയായിട്ട്, വളരെയധികം പച്ചയായ രീതിയിൽ സംസാരിക്കുന്നു, പ്രവർത്തിക്കുന്നു എന്നുള്ളതിൽ തന്നെ നല്ല വശവുമുണ്ട്. നമ്മൾ ഈ പറയുന്നതിൻ്റെ കൂട്ട് മോശവശവുമുണ്ട്. അപ്പം എല്ലാത്തിൻ്റെയും നല്ല വശങ്ങൾ മാത്രം നമുക്ക് എടുക്കുക എന്നുള്ള രീതിയെ നമുക്ക് അതിനകത്ത് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പം നമുക്ക് സ്വകാര്യതയിൽ വെക്കേണ്ട കാര്യങ്ങൾ സ്വകാര്യതയിൽ വെച്ചുകൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. ഒരു പാസഞ്ചർ നമ്മളുടെ കൂടെ ഉണ്ട്. നമസ്കാരം.
1: ഹലോ, നമസ്കാരം.
0: നമസ്കാരം.
1: നമസ്കാരം. സോഷ്യൽ മീഡിയയുടെ കാര്യം
0: പറയണ്ടേ? അതെ അതെ അതെ.
1: സോഷ്യൽ മീഡിയ ഞാൻ ഒരിക്കലും ഒരു കുറ്റം പറഞ്ഞിട്ടില്ല.
0: ആ,
1: കാരണം നമ്മൾ എങ്ങനെയാണ് ഉപയോഗിക്കുന്നത് അതാണ് നമുക്ക് തരുന്ന റിസൾട്ട്. അത്
0: അതെ,
1: നമ്മൾ നല്ല രീതിയിൽ നല്ല ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അറിയാനുണ്ട് അതിനകത്തുനിന്ന്.
0: അതെ,
1: നമുക്ക് നല്ല രീതിയിൽ നമ്മളെ അതിനെ കൊണ്ടുനടന്ന് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ പറ്റും, ലോക വിവരങ്ങൾ അറിയാൻ പറ്റും. നമുക്ക് പണ്ടൊക്കെ എന്ന് വെച്ചാൽ പത്രങ്ങളിലൂടെയൊക്കെ നമുക്ക് ഇതിനെ അറിയാൻ പറ്റത്തുള്ളായിരുന്നു, വാർത്തകളിലൂടെയൊക്കെ. ഇപ്പൊ നമുക്ക് നിമിഷ നേരം കൊണ്ട് എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റും, ലോകത്ത് എവിടെ എന്താ നടന്നാലും. പക്ഷേ അതിനെ മിസ്യൂസ് ചെയ്യുമ്പോഴാണ് അത് നമുക്ക് ദോഷമായിട്ട് വരുന്നത്. ഇപ്പൊ തന്നെ അടുക്കളയിൽ നിൽക്കുന്നവര് പോലും അരങ്ങത്തെത്തിയത് ഈ സോഷ്യൽ മീഡിയ
0: ഉള്ളതുകൊണ്ടാണ്.
1: എല്ലാവരും കഴിവുകള്, കാരണം അടുക്കളയിൽ നിന്നൊരു പാട്ട് പാടിയാലും അത് വീഡിയോ പിടിച്ച് അത് പോസ്റ്റ് ചെയ്താൽ അത് വൈറലാവും. അത് എത്രയോ പേര് അങ്ങനെ നല്ല രീതിയിലായിട്ടുണ്ട്. പിന്നെ ചിലരൊക്കെയെന്ന് വെച്ചാൽ മുമ്പേലെ പറഞ്ഞിട്ട് പോയിട്ട് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടി അത് ശരിയാണോ തെറ്റാണോ എന്ന് അറിയാതെ വന്നിരുന്ന് വിളമ്പും, ക്യാമറയുടെ മുമ്പിൽ വന്നിരുന്ന് വിളമ്പി അത് പോസ്റ്റ് ചെയ്തിട്ട് അത് പിന്നെ തെറ്റാണെന്ന് അറിയുമ്പോ പിന്നെ ഒരു സോറി പറഞ്ഞുകൊണ്ടൊരു ഇതുണ്ട്. അന്നേരം നമുക്ക് ഇവരടുത്ത് സത്യം തോന്നിയാ പറഞ്ഞാൽ നമുക്ക് പുച്ഛം അവരടുത്ത് തോന്നുന്നത്. കാരണം കാള തെറ്റെന്ന് അറിയുമ്പോഴത്തെ കയറെടുത്ത് കയറെടുക്കുന്ന ഒരു സ്വഭാവം. അത് അവർക്ക് ഈ പറയുന്ന ആരെയാണോ അവർക്കുണ്ടാവുന്ന മാനസികാവസ്ഥയോ അല്ലെങ്കിൽ അവർക്കുണ്ടാകുന്ന വിഷമങ്ങളോ നാണക്കേടോ ഒന്നും അവർക്ക് അറിയണ്ട. അവർക്ക് കുറെ പൈസ കിട്ടണം ഇതിനൊക്കെ. ആൾക്കാരുടെ മുമ്പിൽ എത്തിച്ച് അവർക്ക് കണ്ട് ഇരിക്കും ചെയ്ത് കമന്റ് അടിക്കുമ്പം അവർക്ക് കുറെ പൈസ കിട്ടണം. പക്ഷെ ഇത് ആരൊക്കെയാണോ പറയുന്നത് അവർക്കുണ്ടാകുന്ന മോശമോ അവരുടെ വിഷമങ്ങളോ മാനസികാവസ്ഥയോ ഒന്നും ഇവർക്ക് അറിയണ്ട. ഇപ്പൊ ഞാൻ തന്നെ ചില വീഡിയോകളൊക്കെ കാണുമ്പോ ഞാനീ മോശപ്പെട്ട വീഡിയോകളൊന്നും ഞാൻ കാണാറില്ല സത്യം പറഞ്ഞു. നല്ല കാര്യങ്ങളുണ്ടെങ്കിൽ അത് ഞാൻ പോസ്റ്റ് ചെയ്യും, അത് ഞാൻ പിന്നെ ഷെയർ ചെയ്യും, ലൈക്ക് അടിക്കും. എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെടാത്തല്ലോ ഉണ്ടെങ്കിൽ ഞാൻ കമന്റ് ഇടും. അങ്ങനെ ഉള്ളതല്ല ഞാൻ എനിക്ക് സ്വന്തമായിട്ട് ഞാനൊരു കാര്യങ്ങളും ഞാൻ ഇതിനകത്ത് പോസ്റ്റ് ചെയ്യാറില്ല. അങ്ങനെ അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞത്. നമ്മൾക്ക് സോഷ്യൽ മീഡിയ നമുക്ക് ഒരുപാട് ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മളാണ് യഥാർത്ഥത്തിൽ കുഴപ്പക്കാര്, അല്ലെ? സോഷ്യൽ മീഡിയ അല്ല, നമ്മൾ നല്ല രീതിയിൽ അതിനെ ഉപയോഗിച്ചാൽ നമുക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ അതിനകത്ത് നിന്ന് പഠിക്കാനുണ്ട്, നമുക്ക് അറിയാനുണ്ട്. ഇപ്പൊ തന്നെ ഒരു മരണം എന്തെങ്കിലും നടന്നാൽ നമുക്ക് ഗൾഫിൽ നിൽക്കുന്നവരൊന്ന് വിളിച്ചറിയിപ്പിക്കണമെങ്കിൽ ഈ ഫോണുള്ളതുകൊണ്ടാണ് പറ്റുന്നത്.
0: അതെ അതെ,
1: അവർക്ക് അവിടെ വന്ന് ഒന്ന് അവര് ആ മയ്യത്ത് വന്ന് കാണാനായി പറ്റുന്ന ആൾക്കാരെ ഒന്ന് കാണാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫോൺ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അവർക്ക് വരാൻ പറ്റത്തുള്ളൂ. പണ്ടൊക്കെ എന്ന് വെച്ചാൽ എല്ലാം കഴിഞ്ഞ് പിന്നെ അടക്കവും കഴിഞ്ഞ് പിന്നെ 40 കഴിഞ്ഞ് എല്ലാം കഴിയുമ്പോഴായിരിക്കും അവര് മരിച്ചെന്ന് മരിച്ച അതിനെ കുറിച്ച് മരിച്ചെന്ന് പോലെ അറിയുന്നത്. ഇപ്പൊ നമുക്ക് എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, പക്ഷെ അത് നല്ല രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് ഞാൻ പറയുന്നത്. ഇതിനെ മറ്റുള്ളവരെ മോശപ്പെട്ടുകൊണ്ട് കുറെ പൈസ ഉണ്ടാക്കുന്നതിനകത്ത് യാതൊരു കാര്യവുമില്ല. അവര് എത്രത്തോളം മനസ്സൊരുങ്ങുന്നുണ്ടോ അത്രയും അവർക്ക് ശാപം ഏറ്റുകൊണ്ടിരിക്കുകയായിരിക്കും.
0: അതെ അതെ, അതായത് ഇപ്പൊ നമുക്ക് ഈ പറഞ്ഞതിന്റെ കൂട്ട് തന്നെ നമുക്ക് നല്ല വശമുണ്ട്, മോശവശവുമുണ്ട്. ആ നല്ല വശവും മോശവശവും നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇപ്പം സോഷ്യൽ മീഡിയയിൽ കൂടി തന്നെ, ഇപ്പം നമ്മൾ പണ്ട് കാലത്ത് സോഷ്യൽ മീഡിയ വളരെയധികം ഈ കൂടുതൽ എന്താ പറയുക, കൂടുതൽ അങ്ങ് നമ്മളുടെ ഇടയിലേക്ക് ഈ വന്നുകൊണ്ടിരുന്ന കാലഘട്ടത്തിലായിരുന്നു ഈ ഒരുപാട് ചൂഷണങ്ങൾ, പെൺകുട്ടികളെ വെച്ചിട്ടുള്ള ഒരുപാട് ചൂഷണങ്ങൾ, വിദ്യാർത്ഥികളെ വെച്ചിട്ടുള്ള ഒരുപാട് ചൂഷണങ്ങളൊക്കെ നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. പക്ഷേ അതങ്ങനെയല്ല, കാലഘട്ടം മാറുന്നതിനനുസരിച്ച് ഇതൊന്നും ഇതിൻ്റെയൊക്കെ യഥാർത്ഥ സ്ഥിതി, ഇതിൻ്റെയൊക്കെ ഒരു വിവരങ്ങൾ നമ്മളിലേക്ക് എത്തുന്നതും വളരെയധികം കൂടിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇങ്ങനെ ഇങ്ങനെയൊന്നും ആരെയും പറ്റിക്കാനോ ഒന്നും പറ്റത്തോ ഒന്നുമില്ല, ഇങ്ങനെ ഇങ്ങനെയൊന്നും, അതായത് സോഷ്യൽ മീഡിയ ഇങ്ങനെ അല്ല, ഇങ്ങനെയല്ല നമ്മൾ ദൃശ്യമാധ്യമങ്ങളെ കൈകാര്യം ചെയ്യേണ്ടതും, ഇങ്ങനെയല്ല ദൃശ്യമാധ്യമങ്ങളെ നമ്മൾ ഉപയോഗിക്കേണ്ടതും എന്നുള്ളൊരു രീതി നമ്മളുടെ ഇടയിലേക്ക് കടന്നു വന്നു. അതായത് ഇപ്പം അങ്ങനത്തെ ചൂഷണങ്ങളിൽ പെട്ടുപോകുന്നവരുമുണ്ട്, അതായത് അതിൻ്റെ യഥാർത്ഥ സ്ഥിതി അറിയാത്തവരാണ് ഇതിൽ നിന്ന് പെട്ടുപോകുന്നത് എന്നുള്ളതാണ്. അപ്പം ഇതിൽ നിന്നൊക്കെ മാറി വഴി ചിന്തിച്ച്, ഇതിനെക്കുറിച്ചൊക്കെ ചിന്തിച്ച്, ഇതൊക്കെ വളരെയധികം ഉപയോഗപ്പെടുത്തി, അതായത് നല്ല രീതിയിൽ ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ എല്ലാം സ്ഥിതികളെ മാറ്റി നമ്മൾ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സമയത്ത് ഇപ്പം നേരിടുന്ന ഏറ്റവും വലിയൊരു കാര്യമാണ് വ്യാജ വാർത്ത എന്നുള്ളത്. ആ വ്യാജ വാർത്ത എന്ന് പറയുമ്പം ഇപ്പം നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമാണല്ലേ, ഓണാട്ടേറ പാസഞ്ചറിൽ നമ്മൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, ഒരാളെ നമ്മൾ വിലയിരുത്തുമ്പോൾ, ഒരു നമ്മൾ ഇപ്പം പെട്ടെന്ന് കണ്ട ഒരു കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം ഒരു മനുഷ്യനെ നമ്മൾ വിലയിരുത്താൻ പാടില്ല. അതിന് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ ഇപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം ഒരാളെക്കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് അയാളെ കിട്ടുവാണെങ്കിൽ അയാളോട് ചോദിച്ച് മനസ്സിലാക്കി എന്താണ് അതിൻ്റെ വിവരം, എന്താണ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ കേൾക്കുന്നുണ്ടല്ലോ എന്ന് ചോദിച്ച് അയാളോട് നമ്മൾ കുറച്ചും കൂടി കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കതിൻ്റെ സത്യമായ വിവരം കിട്ടും എന്നുള്ള നിലയിലേക്കാണ് ഇപ്പോഴത്തെ വാർത്തകളുടെ ഒരു പോക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം എന്ത് പറഞ്ഞാലും എന്ത് കേട്ടാലും നമ്മൾ പെട്ടെന്ന് പൊടുന്ന് തന്നെ വിശ്വസിക്കുന്നതിന് പകരം നമ്മൾ അവരോട് ചോദിച്ച്, അങ്ങനെ തെറ്റിപ്പോയ ഒരുപാട് സംഭവങ്ങളുണ്ട് സമൂഹത്തിന് മുമ്പിൽ. കുരിശിലേക്കപ്പെട്ടവരും ചാപ്പ് കുത്തപ്പെട്ടവരും ഒക്കെ നമ്മളുടെ ചുറ്റിനുമുണ്ട്. അതായത് ഒരു മാധ്യമ വിചാരണ കാരണം ഒരു സമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റുകാരായിട്ടുള്ളവർ ഒരുപാട് പേര്. അപ്പം ഇത്തരം വ്യാജ വാർത്തകൾ നമ്മൾ കേൾക്കുന്നതിന് മുമ്പ് അതിൻ്റെ സത്യാവസ്ഥ ഒന്ന് അന്വേഷിച്ചിട്ട് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ കേൾക്കുന്നതായിരിക്കും, അല്ലെങ്കിൽ അതൊക്കെ മറ്റുള്ളവർക്ക് മുമ്പിൽ നമ്മൾ പറയുന്നതായിരിക്കും കുറച്ചും കൂടി ഉചിതം എന്നുള്ളതാണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പം കുറച്ച് നേരമായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. കേട്ടുകൊണ്ടിരിക്കുന്നത് എൻ്റെ റേഡിയോ 91.2-ൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഓണാട്ടേറ പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ. ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ ബില്ലൊന്ന് നോക്കിയേ,
5: എന്തുവടി ഇത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
6: അത്യാധുനിക സൗകര്യങ്ങളോടെ കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡയബറ്റോളജി വിഭാഗം നൽകുന്നു പ്രമേഹത്തിനും മറ്റ് ജീവിതശൈലീ രോഗങ്ങൾക്കും ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
7: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ pre-KG മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
8: എയർ കണ്ടീഷൻ KG വിങ്ങിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് pre-KG ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
7: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: തിരികെ എത്താം. സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് എന്റെ റേഡിയോ 91.2 ലോണാട്ടുകാര പാസഞ്ചർ. കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ചർച്ച ചെയ്യുന്ന വിഷയം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ പങ്ക്, അതായത് ദൃശ്യമാധ്യമങ്ങളുടെ പങ്കായിക്കോട്ടെ അല്ലെങ്കിൽ വാർത്താ മാധ്യമങ്ങളുടെ പങ്കായിക്കോട്ടെ, എത്രത്തോളം നമ്മളുടെ നാട്ടിൽ ഇന്ന് ഉണ്ട്. അതേപോലെ തന്നെ സോഷ്യൽ മീഡിയയുടെ കടന്നേറ്റം ഉള്ളതുകൊണ്ട് തന്നെ എത്രത്തോളം വാർത്തകൾ നമ്മളിലേക്ക് വരുന്നത് സത്യമാണ്, സുതാര്യമാണ് എന്നുള്ളതിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അഭിപ്രായങ്ങൾ പറയാനുള്ള നമ്പർ 9544700921 എന്ന നമ്പറിലേക്ക് വിളിച്ചിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ ഒരു പാസഞ്ചർ നമ്മളുടെ കൂടെയുണ്ട്, ആരാണെന്ന് നോക്കാം. നമസ്കാരം.
1: നമസ്കാരം. ഗുഡ് മോർണിംഗ്.
0: നമസ്കാരം. ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്. ശിലജ ആയിക്കോട്ടെ,
0: പറഞ്ഞോളുക, പറഞ്ഞോളൂ.
1: വാർത്തകൾ ഇപ്പൊ സത്യം പറഞ്ഞാൽ, നമ്മളൊരു വാർത്ത സത്യസന്ധമായി ആണെങ്കിൽ പോലും അത് വിശ്വസിക്കാൻ നമുക്കൊരു പ്രയാസം വരികയാണ്. കാരണം ഈ ദൃശ്യമാധ്യമങ്ങള് ഇതിൽ അവരുടെ അതിപ്രസരം വന്നു, അതോടുകൂടി അവർക്ക് 24 മണിക്കൂർ ന്യൂസ് വേണം. അതിന് അവരെ ഒരു ചെറിയ സംഭവത്തെ പർവ്വതീകരിച്ച് വലിയ സംഭവമാക്കി അതിന് ഭയങ്കര ഒരു ബിൽഡപ്പെട്ടു. നമ്മളെ ഞെട്ടിപ്പോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു. 2 മണിക്കൂർ കഴിഞ്ഞാൽ അവർ തന്നെ തിരുത്തിട്ട് മാപ്പ് പറയിച്ചു, അങ്ങനെ സംഭവമല്ല കേട്ടോ, അങ്ങനെ സംഭവമല്ല കേട്ടോ, അവര് തന്നെ കൊടുക്കും, രണ്ടും കൊടുക്കും. അപ്പൊ അതുകൊണ്ട് വിശ്വാസം നഷ്ടപ്പെടുക. സത്യത്തിൽ വ്യാജ വാർത്തകളിൽ ഒരു സംഭവം കാണുമ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് ഇവർ അന്വേഷിക്കൂല. ഇവിടുത്തെ ചെറിയൊരു സാധനം കിട്ടും, അതിന്റെ പിറകെ അങ്ങോട്ട് പോയിട്ട് എല്ലാ യൂണിറ്റിലും ക്യാമറ വെച്ചിട്ട് ഇരിക്കുകയാണ് ഇവർക്ക് പണി. ആ വാർത്ത കൊടുത്ത് ചിലപ്പോൾ ചില ആളുകൾ കുടുംബം തകരും, വ്യക്തി തകരും, നേതാവും അയാൾ തകരും, എല്ലാം ചെയ്യും. സത്യസന്ധമായ ഒരു കാര്യത്തിന് ഇവർ അതിന്റെ പിറകോട്ട് പോകാൻ തയ്യാറല്ല, അവർക്ക് പേടിയാണ്. ഇങ്ങനെ ചെറിയൊരു സംഭവത്തിന് പർവ്വതീകരിക്കുക, എന്നിട്ട് ആളുകൾ വലിയൊരു വാർത്ത കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് സത്യം പറഞ്ഞപ്പോ ഒരു വാർത്ത കണ്ടുകൊണ്ടിരിക്കുമ്പോ അത് സത്യമാണോ എന്ന് നമ്മൾ ഉൾക്കൊള്ളാൻ പറ്റാതെ പോവാണ്. ഈ 24 മണിക്കൂർ ഇവർക്ക് വാർത്ത വേണം. ഇപ്പൊ ഈ ഇടക്ക് വന്നതിനാണ് ഏറ്റവും കൂടുതൽ വന്ന ഒരു വാർത്തയാണ് പാമ്പുകടി മരണം. ഇതൊക്കെ പണ്ടേ നടക്കുന്ന സംഭവമാണ്, പാമ്പ് കടിക്കണം, ആൾക്കാർ മരിക്കണം, പുതിയ സംഭവമൊന്നുമല്ല. പക്ഷെ അവർക്ക് വാർത്തകൾ വേണം. ഇപ്പൊ ഞാൻ മനസ്സിലാക്കി എന്റെ ഈ പരിസര പ്രദേശം 20 കൊല്ലമായിട്ട് ഒരു മനുഷ്യനും പാമ്പ് കടിച്ച് മരിച്ചിട്ടില്ല. എന്റെ കുട്ടിക്കാലത്ത് തന്നെ ഒരാൾ ഇവിടെ പാമ്പ് കടിച്ച് മരിച്ചത് രക്ഷപ്പെടാൻ സംഭവമുണ്ടല്ലോ. പാമ്പ് ഒരു സാധനത്തിൽ തന്നെ ഇവിടെ കാണാറില്ല, പണ്ടൊക്കെ ഇഷ്ടംപോലെ കണ്ടുകയാണ്. പക്ഷെ പറയണ്ട, ഒരു സംഭവം എവിടെ നടന്നാൽ അത് വലിയ വാർത്തയാക്കാണ്, ചെറിയ സംഭവം. ഇതേപോലെ
0: മരിക്കുന്നത് അത്ര ചെറിയ സംഭവം അല്ലല്ലോ, നമ്മളുടെ
1: അതൊരു പുതിയ സംഭവം അല്ല, അതൊരു പുതിയ സംഭവമേ അല്ല. പക്ഷെ അത്
0: നടന്നുകൊണ്ടിരിക്കുന്ന നമ്മള് ഒരുപാട് പറഞ്ഞ ആൾക്കാരില് ഭീതി ഉണ്ടാക്കാതിരിക്കുക അല്ലേ.
1: അതാണ് ഞാൻ പറഞ്ഞത്, ഈ പാമ്പ് കടിച്ച്. ഞാൻ പറഞ്ഞ എന്റെ വീട് നിൽക്കുന്ന ഗ്രാമപ്രദേശം, കുന്നും മലകളും കാടും ഒക്കെ ഉള്ളു. 20 വർഷം 20 അല്ല ഒരു 30 വർഷം മുമ്പാണ് എന്റെ വീടിന്റെ അടുത്തൊരാൾ പാമ്പ് കടിച്ചത്. അയാൾ വീടിന്റെ മുറ്റത്ത് നിന്നാണ് കാട്ടിൽ നിന്ന് മലയിലൊന്നും അല്ല. അയാൾ മരിച്ചതിന് ശേഷം ഇവിടെ ഒരാൾ പാമ്പ് കടിച്ചത് പോലും എനിക്ക് ഓർമ്മയില്ല. 30 വർഷത്തിനിടയ്ക്ക് ഇവിടെ ഒരു മനുഷ്യനെ പാമ്പ് കടിച്ചിട്ട് പോലും ഇല്ല. അപ്പൊ ഇതൊക്കെ നിത്യ സംഭവങ്ങളാണ് ഞാൻ പറഞ്ഞത്, അതൊക്കെ ആളുകളെ പറഞ്ഞ് പേടിപ്പിക്കേണ്ട വല്ല കാര്യമുണ്ട്. അപ്പൊ അങ്ങനെ അവർക്ക് തീർച്ചയായിട്ടും വേണം, തീർച്ചയായിട്ടും വേണം. അതൊന്നും എനിക്ക് അഭിപ്രായമല്ല. അങ്ങനെ ഇപ്പൊ വീടിന്റെ അകത്തൊക്കെ വന്നിട്ട് പാമ്പ് കടിച്ച് മരിക്കുന്നില്ല ആൾക്കാരെ. അപ്പൊ നമ്മൾ സൂക്ഷിക്കാനുണ്ടാവില്ല, വീടിന്റെ അകത്ത് പാമ്പുണ്ടാവും നമ്മൾ ആരെയും പ്രതീക്ഷിക്കും, ഒരിക്കലുമില്ല. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, അതൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞത് ഇവർക്ക് വാർത്ത വേണം, അതിനതൊക്കെ എന്തോ വലിയ സംഭവമാക്കാണ്. ഇപ്പൊ കുറച്ചു മുമ്പ് തെരുവ് പട്ടികളായിരുന്നു, ആ പട്ടികളൊക്കെ ഇപ്പോഴും അവിടെ തന്നെ കിടപ്പുണ്ട്. അതായത് ഇപ്പൊ ഏതെങ്കിലും ഒരാളൊരു പട്ടി ആക്രമിച്ച നാളെ മുതൽ ഫുള്ള് പട്ടി വാർത്ത. അപ്പൊ ഇങ്ങനെ ഇവര് ന്യൂസ് ഇങ്ങനെ ഉണ്ടാക്കി അവർക്ക് ഏത് സമയത്തും വാർത്തകൾ വേണം, പുതിയ പുതിയ വാർത്തകൾ, അതിന് അവര് വിഷയം ഉണ്ടാക്കി. ഇതൊക്കെ സംഭവം നടക്കില്ല, ഇതൊക്കെ വാർത്ത കൊടുക്കണം, അതൊന്നും വേണ്ടെന്ന് അഭിപ്രായമല്ല. ഇപ്പൊ പല ആളുകളും കുടുംബം തകർക്കുന്ന പരിപാടി ഉണ്ട് ഇവർക്ക്. അപ്പൊ ഇവർക്ക് ഈ വാർത്തകൾ ഇങ്ങനെ പർവ്വതീകരിച്ച് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഞാൻ പറഞ്ഞു വന്ന ഇതാണ്, സത്യസന്ധമായ ഒരു വാർത്ത ആണെങ്കിൽ പോലും ഇപ്പൊ ഒരു ടി വി ചാനൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറയണം, വിശ്വസിക്കാൻ പറയാത്തത് പുറത്തു നിന്ന് അവർ മാറ്റി പറയുന്നില്ല. ഒരു മാറ്റി പറഞ്ഞ സംഭവം ഒരുപാടുണ്ട് കേരളത്തിൽ ഇപ്പൊ അടുത്ത കാലത്തും. ഇപ്പൊ പണ്ട് വയനാട് പ്രശ്നത്തില് സംസ്ഥാന സർക്കാർ ഒരു ബോഡി മറിയോ 75,000 രൂപ ഈടാക്കി പറഞ്ഞ് വാർത്ത കൊടുത്തു, ഇതൊക്കെ അവർ മാറ്റി പറഞ്ഞു, അതില്ല കേട്ടോ. അപ്പൊ അങ്ങനെ ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഈ ഓൺലൈൻ ചാനലുകാരുടെ അവർക്ക് എപ്പോഴും വെറുതെ ഒരു വാർത്ത വേണം, അതിന് ഒരു കാര്യമില്ലാത്ത വാർത്ത കൊടുത്തു. ഇതിനൊക്കെ നിയമപരമായ ഒരു സംവിധാനം വേണം ഇവിടെ. അതാണ് ഞാൻ പറഞ്ഞു വന്നതിന് ചുരുക്കം, തടയണം ഇവരൊക്കെ, നിർബന്ധമായിട്ടും തടയണം.
0: അതായത് നമ്മൾ ഒരാളുടെയും, അതായത് നമ്മൾ സ്വകാര്യതയിലേക്ക് കയറിയിട്ട് നമ്മൾ കൂടുതൽ സ്വാതന്ത്ര്യം ഉണ്ടാക്കാതിരിക്കുക, അത് തന്നെയാണ് നമ്മൾ പറഞ്ഞത്. സ്വാതന്ത്ര്യം എന്ന് പറയുന്നതും പ്രൈവസി എന്ന് പറയുന്നതും, അതായത് സ്വകാര്യത, സ്വാതന്ത്ര്യം, സ്വകാര്യത, ഈ രണ്ട് വാക്കുകളാണ് ഏറ്റവും കൂടുതൽ സോഷ്യൽ മീഡിയയിൽ ഇപ്പം വളരെയധികം ഉപയോഗിക്കപ്പെടുന്നത് എന്ന് തന്നെ വേണം നമ്മൾ മനസ്സിലാക്കാൻ. കാരണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, സ്വാതന്ത്ര്യമായി എല്ലാവർക്കും എങ്ങനെയാണ് ഇത് കൊണ്ടുപോകേണ്ടത്, അല്ലെങ്കിൽ എത്രമേൽ നമ്മൾ കളിച്ചാൽ നമുക്ക് ഇതിനകത്ത് നെഗറ്റീവ് പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരും ഇപ്പോൾ നമ്മളുടെ ഈ ഒരു കാലഘട്ടത്തിൽ വന്നു വന്നിട്ടുണ്ട്. കാര്യം നെഗറ്റീവ് ആൾക്കാരുടെ മുമ്പിൽ നെഗറ്റീവായി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ എനിക്ക് റീച്ച് കിട്ടുകയുള്ളൂ, അല്ലെങ്കിൽ എനിക്ക് അതിനകത്ത് നിന്ന് സമ്പാദിക്കാൻ പറ്റുകയുള്ളൂ എന്നൊക്കെയുള്ളൊരു മൈൻഡ് സെറ്റുള്ള ആൾക്കാരും നമ്മളുടെ ഇടയിലുണ്ട്. അപ്പം ഈ ഈ ഒരു കാര്യങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് തന്നെ ഇപ്പം നമ്മൾ പറഞ്ഞതുപോലെ സ്വകാര്യത, സ്വാതന്ത്ര്യം, ഈ രണ്ട് വാക്കുകൾ ഏറ്റവും അധികം ഉപയോഗിക്കുന്ന ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയിൽ. സ്വാതന്ത്ര്യമുണ്ട്, എല്ലാവർക്കും എല്ലാ കാര്യങ്ങളും ചെയ്യാനും പറയാനും ഒക്കെയുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആ സ്വാതന്ത്ര്യം നമ്മൾ ഇവിടെ ഉപയോഗിക്കുമ്പോൾ എത്രത്തോളം നമ്മൾ അതിനകത്ത് നമ്മൾ വേണ്ടാത്ത കാര്യങ്ങൾ, അത് ആ വേണ്ടാത്ത കാര്യങ്ങൾ എത്രത്തോളം ഇതിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം കൂടി മനസ്സിലാക്കണം. സ്വകാര്യത, ഓരോ മനുഷ്യനും ഓരോ സ്വകാര്യതയുണ്ട്. പക്ഷെ ആ സ്വകാര്യതയിലേക്ക് ഉള്ള കടന്നു കയറ്റം കൂടി കൂടുതലായിട്ട് നമുക്കിപ്പോൾ ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
2: നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂ ചേച്ചി.
2: അയ്യോ, സോഷ്യൽ മീഡിയ എന്നൊക്കെ പറഞ്ഞാൽ നമ്മള് സഹിക്കുകയാണ്. അയ്യോ, ഒരു അപാരമാണ്. ചില സമയമൊക്കെ ഞാൻ പറ്റിയാ തിരിഞ്ഞിരുന്ന് കളയും, അല്ലെ ഓഫ് ചെയ്തളയും. അന്നും ഇന്നും എന്നും ഈ റേഡിയോ എന്ന മാധ്യമമാണ് കേട്ടോ ഒത്തിരി നല്ലത്, കേട്ടോ.
0: ഒത്തിരി നല്ലത്, വളരെ നന്ദി.
2: കാരണം കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരു മാത്രമേ ഉള്ളൂ. പക്ഷെ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ, ഞാൻ പറഞ്ഞത് റേഡിയോ വെച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഞാൻ പുറത്തോട്ട് പോവാ ഇരുന്ന് കളയും. കാരണം അത് പോർത്തിണക്കി ഓരോരോ പ്രോഗ്രാം ഇങ്ങനെ. ഞാൻ വളരെ ചെറുപ്പം തൊട്ട് ആകാശവാണി കേട്ടു വളർന്ന ഒരാളാണ്. അപ്പൊ എനിക്കത് ഇന്നും കേട്ടില്ലെങ്കിൽ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. വീട്ടിലോട്ട് വന്നു കയറിയാൽ ആദ്യം ഞാൻ റേഡിയോ വെച്ചിട്ടുള്ളൂ, ബാക്കിയെല്ലാം. ഈ വൈകുന്നേരം എന്നാ ഈ വാർത്തയൊക്കെ നന്നായിട്ട് കാണാം എന്ന് വിചാരിച്ച് അങ്ങോട്ട് കേറിയിരുന്ന എന്റെ പൊന്നെ പറയാതും പറയാത്തതും ഒക്കെയാണ് ഈ കേറി വരുന്നത്. പിന്നെ അതുപോലെ കുറേ വിഷയങ്ങളുണ്ട്. അത് നമ്മൾ ചിലപ്പോ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുമ്പോ ഒന്ന് ശ്രദ്ധിച്ചെന്നിരിക്കും. ശ്രദ്ധിച്ചു കഴിയുമ്പോ നമ്മള് പിന്നെ അത് കാണണമെന്ന് നമ്മൾ തോന്നും. തോന്നിക്കഴിഞ്ഞാൽ ഒരു രണ്ടാഴ്ച അല്ലെങ്കിൽ നാലാഴ്ച കഴിയുമ്പോ അവരത് മാറ്റി വേറെ ടൈമിലാക്കും. അവരാരെയാ ഉദ്ദേശിക്കുന്നതെന്ന് അറിയാൻ വയ്യ. വീട്ടിൽ ഇരിക്കുന്നവരെ മാത്രമാണോ ഉദ്ദേശിക്കുന്ന, ബാക്കിയുള്ളവർ കാണണ്ടാണോ എന്ന് നമുക്ക് അറിയത്തില്ല. പിന്നെ ടൈം എപ്പോഴാന്ന് പോലും നമ്മൾ അറിയത്തില്ല. അപ്പൊ ആ സമയത്ത് വേറൊരു സംഭവമായിരിക്കും കാണിക്കുന്നത്. അപ്പൊ നമ്മളെ കാണുന്ന ഒരു വെറും വണ്ടറാണ്. അപ്പൊ അങ്ങനത്തെ ഒരു നിലവാരം കുറഞ്ഞ രീതിയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ദൃശ്യമാധ്യമങ്ങളൊക്കെ തന്നെ. അപ്പൊ നമുക്ക് റേഡിയോയെ കൂടുതൽ സ്നേഹിക്കാം, റേഡിയോയിലൂടെ കൂടുതൽ പരിപാടികൾ കേൾക്കാം, എല്ലാവരും റേഡിയോ കേൾക്കുക, ഒരുപാട് അറിവുണ്ടാകും എന്ന് മാത്രം ഞാൻ ഈ അവസരത്തിൽ പറഞ്ഞുകൊണ്ട്.
0: നമ്മുടെ റേഡിയോയ്ക്ക് ഒരു പ്രൊമോഷൻ കൂടി കൊടുത്തിട്ടാണ് അല്ലേ.
2: തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. നമ്മളൊന്ന് ഒരു ദിവസം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. പിന്നെ നമ്മൾ റേഡിയോ ഓഫ് ചെയ്യത്തില്ല ഒരിക്കലും. ശ്രദ്ധാപൂർവ്വം കേട്ടുകഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി അതിനകത്തു നിന്ന് മനസ്സിലാക്കാനുണ്ട്. എന്തെല്ലാം സംഭവങ്ങളാണ് നമ്മൾ കേട്ടിട്ടില്ലാത്തതും കണ്ടിട്ടില്ലാത്തതും ഒത്തിരി കാര്യങ്ങൾ. കാണാൻ പറ്റുന്നില്ല എന്നുള്ളൊരാള് അത് ശബ്ദം. ശബ്ദം എന്ന് വെച്ചാൽ നമുക്ക് അന്നേരം അവരെ കാണാൻ തോന്നുന്നു. അത്രയും നല്ല സൗണ്ടിലാണ് ഓരോ പരിപാടി. നിങ്ങളാരും മോശമാന്നല്ല പറയുന്നത്.
0: ഞാൻ മോശമായിരുന്നെങ്കിൽ ചേച്ചി ഇപ്പൊ വിളിക്കത്തില്ലായിരുന്നല്ലോ.
2: വിളിക്കത്തില്ല. ഈ സൗണ്ട് കേൾക്കുമ്പോ നമുക്കൊന്ന് കേറിയേക്കാന്ന്
0: തോന്നും. ഓക്കെ, വളരെ നന്ദി.
2: ഒരു കല്യാണ സ്ഥലത്ത്, സോറി, ഒരു പാലയാറ്റ സ്ഥലത്ത് കൂടിയപ്പോഴത്തേക്കും പേര് വന്നിട്ട് പറഞ്ഞു റേഡിയോ കേൾക്കുന്നുണ്ട്, ഞങ്ങൾ റേഡിയോ കേൾക്കുന്നുണ്ട്. അത് കേൾക്കുമ്പോ തന്നെ നമുക്ക് ഭയങ്കര സന്തോഷം.
0: നമ്മളെ കേൾക്കുന്ന ആളുകൾ
2: ഭയങ്കര, അതൊക്കെ നമുക്കൊരു ഒരു നല്ല ഇത് തോന്നാറുണ്ട് പലപ്പോഴും. ആ, എല്ലാരും റേഡിയോ കേട്ടു തുടങ്ങിയല്ലോ എന്നുള്ളൊരു ആശ്വാസവും സന്തോഷവും ഒക്കെ ഉണ്ട്. നന്നായിരിക്കട്ടെ എല്ലാവർക്കും ഇന്നത്തെ ദിവസം.
0: ഓക്കെ, വളരെയധികം നന്ദി. അതായത് ഇപ്പോ റേഡിയോ എന്ന് പറയുന്നത് ഇപ്പം ശരിയാണ്, നമ്മൾ ശബ്ദങ്ങളിലൂടെ മാത്രമേ നമ്മൾ സംവദിക്കുന്നുള്ളൂ, നമ്മൾ കാര്യങ്ങൾ കേൾക്കുന്നുള്ളൂ. പക്ഷേ സമൂഹ മാധ്യമത്തിന് അതിൻ്റെതായിട്ടുള്ള ഒരു എന്താ പ്രാധാന്യവും ഇപ്പോൾ നമ്മൾക്ക് ഇവിടെയുണ്ട്. കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു വിവരണങ്ങൾ ഒരാൾ വന്ന് മുമ്പിൽ നിന്ന് നമ്മൾക്ക് പറയുമ്പോഴും, അല്ലെങ്കിൽ ഇപ്പം ഒരു ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഒരു തെറ്റായ വാർത്ത പ്രചരിപ്പിക്കുന്നു. ആ തെറ്റായ വാർത്ത പ്രചരിപ്പിച്ചുകൊണ്ട് അയാൾക്ക് അയാളുടെ ഭാഗം ക്ലിയർ ചെയ്ത് സംസാരിക്കാനും, അല്ലെങ്കിൽ അയാൾക്ക് കൂടുതൽ അതായത് കുറച്ചും കൂടെ കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തത വരുത്താനും ഒക്കെ നമുക്ക് ഈ ദൃശ്യമാധ്യമങ്ങൾ ഇപ്പം വളരെയധികം ഉപയോഗിക്കുന്നുണ്ട്, വളരെയധികം ഉപയോഗപ്പെടുത്തുന്നുണ്ട് എന്ന് തന്നെ വേണം നമുക്ക് മനസ്സിലാക്കാൻ. പക്ഷേ ഇതിനോടൊപ്പം നമ്മൾ പറയുമ്പോൾ പോലും, ഇതിൻ്റെ കൂടെ നമ്മൾ കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പോലും, തെറ്റിദ്ധാരണ ആൾക്കാരിലേക്ക് പകർത്താനോ, അല്ലെങ്കിൽ ഒരു ഒരു ഒരു ഫോൾസ് ഇൻഫർമേഷൻ, അല്ലെങ്കിൽ ഒരു തെറ്റായ വാർത്തകൾ, ഒരു വാർത്തകൾ ആൾക്കാരിലേക്ക് പ്രചരിപ്പിക്കാനോ നമ്മൾ ശ്രമിക്കുകയേ ചെയ്യരുത് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പൊ നേരത്തെ പറഞ്ഞൊരു കാര്യമാണ് ഒരു നെഗറ്റീവ് പബ്ലിസിറ്റി എന്ന് പറയുന്നത്. അതായത് ഞാൻ അല്ലെങ്കിൽ ഞാൻ നെഗറ്റീവായി എൻ്റെ കയ്യിൽ നിന്നൊരു തെറ്റ് പറ്റി ആ തെറ്റിനെ വളരെയധികം മോടി പിടിപ്പിച്ചുകൊണ്ട് സംസാരിക്കുകയും കൂടുതൽ ഗ്ലോറിഫൈ ചെയ്തുകൊണ്ട് സംസാരിക്കുകയും ആ തെറ്റ് അത് പിന്നീട് തെറ്റ് സംഭവിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോൾ സമൂഹത്തിന് മുന്നിൽ കിട്ടുന്ന ഒരു അംഗീകാരവും അപ്പോൾ അവർക്കുണ്ടാകുന്ന റീച്ചും അതിൽ കൂടി കയറി വരുന്ന ആൾക്കാരും ഇപ്പം വളരെയധികം സുലഭമായിട്ട് നമ്മളുടെ നാട്ടിൽ ഇങ്ങനെ കറങ്ങി ഇങ്ങനെ നടപ്പുണ്ട്. പക്ഷേ അതൊന്നും ഒരു ശരിയായ രീതിയിലല്ല എന്നുള്ളതാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. നമ്മളുടെ ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ വളരെയധികം യഥാർത്ഥത്തോടുകൂടി നിൽക്കുമ്പോൾ ആ രീതിയിൽ തന്നെ നമ്മൾ പോകാനായിട്ടൊന്ന് ശ്രമിക്കുക. ആ രീതിയിൽ നമ്മൾ അതായത് കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ഒരു ഇതിലേക്കും പോകാനായിട്ട് തയ്യാറാവരുത് എന്നുള്ളൊരു വിവരമാണ് നമുക്ക് നമ്മളുടെ ജനങ്ങളിലേക്ക് നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത്. നല്ല വശവുമുണ്ട്, ചീത്ത വശവുമുണ്ട്. ആ നല്ല വശങ്ങൾ മാത്രം നമ്മൾ എടുക്കുക എന്നുള്ളൊരു കാര്യമാണ് നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അടുത്ത പാസഞ്ചർ ആരാണെന്ന് നോക്കാം. നമസ്കാരം.
3: ഹലോ, നമസ്കാരം.
0: നമസ്കാരം, പറഞ്ഞോളൂക്കാ. ആ പറഞ്ഞോളൂക്ക.
3: നമ്മള് സോഷ്യൽ മീഡിയ ആണ്, സോഷ്യൽ മീഡിയ നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ വയ്യാത്ത ഒരു തരത്തിലേക്ക് വളർന്നിരിക്കുന്ന ഒരു സംവിധാനമാണ്.
0: അപ്പൊ
3: അതിന് അതിന്റെ ഇപ്പൊ നമ്മൾ മൊബൈൽ പോലെ അതിന്റെ പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. പിന്നെ എനിക്ക് പറയാനുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഇന്നിപ്പം മീഡിയകളുടെ എണ്ണം വർദ്ധിച്ചതുകൊണ്ട് അവർക്ക് റീച്ച് കിട്ടാൻ വേണ്ടി, അവർക്ക് അവരുടെ വ്യൂവേഴ്സിനെ കൂട്ടാൻ വേണ്ടി എന്ത് നാണം കെട്ട കളിയും കളിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് പോയിട്ടുണ്ട്. അതായത് അവർക്ക് ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരു ചാനൽ കണ്ടുണ്ടെങ്കിൽ ആ ചാനൽ മാറ്റാതിരിക്കാൻ വേണ്ടി അവരെന്തെങ്കിലും എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള എന്തെങ്കിലും ഉടനെ അങ്ങ് പറയും. സംഭവം അങ്ങനെ ചുമ്മാതാണ്, അതൊക്കെ ചുമ്മാ ആണ്. അപ്പൊ ഇത്തരത്തിൽ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, നമുക്ക് സഹിക്കാൻ പറ്റുന്ന കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ദാരുണമായ എന്തെങ്കിലും സംഭവങ്ങളൊക്കെ ഉണ്ടായി കഴിയുമ്പം അവിടെ അങ്ങോട്ട് ഇടിച്ചു കയറിയിട്ട് അവരുടെ സ്വകാര്യതയിലേക്ക് ചെന്നിട്ട് അപ്പം മരണപ്പെട്ട ആളുടെ ഭാര്യയോടായാലും അല്ലെങ്കിൽ അവരുടെ മക്കളോടായാലും അല്ലെങ്കിൽ തിരിച്ച് ഭർത്താവിനോടായാലും അല്ലെങ്കിൽ അവരുടെ അമ്മയോട് അച്ഛനും വല്ലാത്ത ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അങ്ങ് അവരുടെ ഇമോഷൻസ് ഇങ്ങനെ വിറ്റ് അവങ്ങ് റീച്ച് കൂട്ടുക എന്നുള്ള തരത്തിലേക്കൊക്കെ അതപ്പതിക്കുകയാണ്. അതായത് ഒരു പത്രധർമ്മം അല്ലെങ്കിൽ ഒരു ഒരു മീഡിയക്ക് ഒരു ധർമ്മമുണ്ട്. അപ്പൊ ആ ധർമ്മങ്ങളൊന്നും ആരും പാലിക്കുന്നില്ലെന്ന്. ഇപ്പം ഒന്ന് മാത്രമേ ഉള്ളൂ, എനിക്കും കിട്ടണം പണം എന്ന് കുഞ്ഞൻ നമ്പ്യാര് പറഞ്ഞ കണക്ക് എന്തിനു വേണ്ടി എന്ത് വേണ്ടി പത്രത്തിലേക്ക് പോകാതെ അതിന്റെ ഒരു, പക്ഷെ വേറെ ആരെങ്കിലും ഒരാൾ അതിന്റെ ക്വാളിറ്റി സംരക്ഷിക്കാനായിട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അയാൾ താഴെ പോവും. അതുകൊണ്ട് അപ്പൊ അങ്ങനെ ആർക്കും അത് സാധിക്കുന്നില്ല എന്നാണ് വസ്തുത. അപ്പൊ അത് ഒരു വലിയ വിഷയമാണ്. പക്ഷെ ഇനി നമുക്ക് ഇതിനെ മാറ്റാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കില്ല. പിന്നെ അതിനകത്ത് ഇപ്പൊ സോഷ്യൽ മീഡിയ വന്നു, ഇത്തരത്തിലുള്ള നമ്മള് വൈബ് ആയതുകൊണ്ട് നമുക്ക് ഉള്ളൊരു സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെ നടക്കുന്ന സംഭവം തത്സമയം നമുക്കത് അറിയാൻ കഴിയുന്നുണ്ട്. മുമ്പൊക്കെ ഞങ്ങളുടെയൊക്കെ കാലഘട്ടത്തിൽ റേഡിയോയിൽ നിന്ന് കേൾക്കാം എന്ന് ഒഴിച്ചു കഴിഞ്ഞാൽ, ഞങ്ങളുടെ ചെറുപ്പ കാലഘട്ടത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ, പിന്നെ പിറ്റേന്ന് പത്രം വന്നെങ്കിൽ മാത്രമേ, അത് പ്രിന്റിംഗ് മാധ്യമമായ പത്രം വന്നെങ്കിൽ മാത്രമേ അത് നമുക്ക് കിട്ടൂ. ഇനി വേറൊരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാല്, ഈ പ്രിന്റിംഗ് മാധ്യമങ്ങളിൽ ഈ കാണുന്ന ഈ മീഡിയ വരുന്ന പകുതിയിൽ കൂടുതൽ ന്യൂസുകളും വരത്തില്ല. നമ്മൾ പേപ്പർ എടുത്ത് പിറ്റേന്ന് നോക്കുമ്പോഴേ, പക്ഷെ അതിനകത്ത് അവർക്ക് പോയി ജെന്യൂൻ ആയിട്ടുള്ള ഒരുവിധപ്പെട്ട കേസുകളാണ് അവർ കൊടുക്കുന്നത്. അപ്പൊ എന്തു തന്നെ ആയാലും ഇത് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഒഴിച്ചു മാറ്റാൻ പറ്റുമെന്ന് ചോദിച്ചാൽ അത് നടക്കില്ല. പിന്നെ ഇത് വന്നതിനകത്തുള്ള ഒരു ഒരു വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരുപാട് പേരുടെയും കലാപരമായും അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞുകൂടാത്ത അല്ലെങ്കിൽ ജീവിതത്തിന്റെ
0: സൃഷ്ടിച്ചിട്ടുണ്ട്.
3: പിന്നെ അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല വൈകാരികങ്ങളായ വേദനകൾ അനുഭവിക്കുന്നവരെ കൊണ്ടുവന്നിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാൻ ചിലതൊക്കെ അതിന്റെ പിന്നിൽ മുതലെടുക്കുന്നവരുണ്ട്. അതല്ല, അപ്പൊ അത് തന്നെ ഇപ്പൊ ഒരു പ്രശ്നമാക്കി വന്നിരിക്കുക. അപ്പൊ അത് തന്നെയും ഒരുവിധപ്പെട്ടവരൊക്കെ ഇപ്പൊ തോണ്ടി അങ്ങ് വിടുക. കാരണം ഇത് വന്ന് ഇതൊരു മുതലെടുപ്പായി മാറി എന്നൊരു തോന്നല് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ഹെൽപ്പ് ചെയ്യാൻ കഴിയുന്നവരും ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് മാറുന്നുണ്ട്. അപ്പം അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ ഇപ്പം ഈ ആധുനിക കാലഘട്ടത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റുമെന്ന് വെച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. ഇനി ഇതിന്റെ അങ്ങ് വളരുന്നതല്ല, അത് കുറയത്തില്ല. ശാസ്ത്ര സാങ്കേതിക മേഖല നമ്മുടെ വളർച്ച എല്ലാ മേഖലകളും വന്നതുകൊണ്ട് നമുക്ക് ഇതിനെ മാറ്റി. പിന്നെ ഇതിന്റെ സത്യാവസ്ഥ അറിയാൻ നമ്മൾ തന്നെ ശ്രമിക്കുക, അത്രേ പറ്റൂ. അല്ലാതെ എല്ലാത്തിനെയും നമ്മൾ കണ്ടിട്ട് അതിന്റെ പിന്നാലെ അങ്ങ് തല കൊടുക്കാനും നോക്കാനും പോയി കഴിഞ്ഞാൽ നമുക്ക് നടക്കത്തില്ല. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ നമുക്ക് കടന്നു പോകാൻ പറ്റത്തുള്ളൂ. അപ്പൊ ഓക്കെ, സന്തോഷം.
0: അതായത് നമുക്ക് സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ തന്നെ കണ്ടെത്തുക എന്നുള്ള രീതിയിലേക്ക്, അതായത് നമ്മൾ വിശ്വസിക്കുന്നത് വാർത്തകളാണല്ലേ, അപ്പം വാർത്തകൾ സത്യമാണോ മിഥ്യയാണോ എന്നുള്ളത് നമ്മളൊന്ന് അന്വേഷിച്ചു പോകേണ്ട ആ ഒരു സ്ഥിതിയിലേക്ക്, ആ ഒരു ഗതിയിലേക്ക് നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ കുറച്ച് നേരമായി നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ പെട്ടെന്നൊരു ഇടവേള പോയിട്ട് നമുക്ക് പെട്ടെന്ന് തിരികെ എത്താം. ഇത് എൻ്റെ റേഡിയോ 91.2 ഓണാട്ടുകാര പാസഞ്ചർ, കൂടെയുള്ളത് ഞാൻ RJ സുമയ്യ.

0: ഏതെങ്കിലും പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിങ്ങിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111 82 8081.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താല്പര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
7: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
8: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറണ്ടിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
7: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
4: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് 1 April ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
9: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.

കൂടെയുള്ളത് ഞാൻ ആർ ജെ സുമയാണ്. അപ്പം നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരുന്ന വിഷയം എന്ന് പറയുന്നത് മാധ്യമങ്ങളുടെ പങ്ക്, അതുപോലെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ എത്രത്തോളം നമ്മളുടെ ഈ കാലഘട്ടത്തിൽ കൂടുതലായി വന്നിട്ടുണ്ട്, അവയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ഏതൊക്കെയാണ്, അവയിൽ നമ്മൾ എടുക്കേണ്ട കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, കളയേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അല്ലേ. കുറേ കാര്യങ്ങൾ നമ്മളിവിടെ പറഞ്ഞായിരുന്നു. അപ്പം നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും ഈ വാർത്തകളെ നമ്മൾ പെരുപ്പിച്ച് കാണിക്കാനോ കൂടുതലധികം ഇങ്ങനെ നമ്മളൊരു പർവ്വതീകരിച്ച് കളിക്കാനോ നമ്മൾ പാടില്ല എന്നുള്ളതാണ്. കാര്യം കൂടുതൽ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ സംസാരിക്കുമ്പോഴേക്കും വളരെ കൂടുതൽ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ ആൾക്കാരിലേക്ക് എത്തുമെന്നുള്ളൊരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഇതിനകത്ത്. അപ്പം നമ്മളുടെ സമയം ഏകദേശം ഇങ്ങനെ അടുത്തടുത്തടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മളുടെ ഈ പാസഞ്ചർ നമ്മളൊന്ന് സൈഡിലേക്കൊന്ന് ഒതുക്കുകയാണ്. അപ്പം നാളെ പുതിയൊരു വിഷയവുമായിട്ട്, പുതിയൊരു ചർച്ചാ വിഷയവുമായിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നതായിരിക്കും. അതുവരെയും ഇത് എന്റെ റേഡിയോ 91.2 അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

നമസ്കാരം. എന്റെ റേഡിയോ 91.2 കഥ പറയുമ്പോഴിന്റെ മറ്റൊരു അധ്യായത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. കഥ പറയാൻ കൂടി ഞാൻ ഗോപിക. ഇന്ന് നമ്മൾ കേൾക്കുന്നത് വിവേക് ചന്ദ്രന്റെ വന്യം എന്ന കഥാസമാഹാരത്തിലെ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് എന്ന മനോഹരമായ കഥയാണ്. വാക്കുകളാലും ആശയങ്ങളാലും മായാജാലം തീർക്കുന്നയാളാണ് ഈ എഴുത്തുകാരൻ. വളരെ കുറച്ച് കഥകളെ എഴുതിയിട്ടുള്ളൂ എങ്കിലും അദ്ദേഹത്തിന്റെ കഥകൾ വായിച്ചാൽ കഥ എന്നും മനസ്സിൽ തോന്നിപ്പിക്കുന്ന അത്ര ശക്തിയുള്ള സർഗാത്മക കഥകളാണ് അദ്ദേഹത്തിന് സ്വന്തമായിട്ടുള്ളത്. വന്യം എന്ന കഥാസമാഹാരത്തിലെ ഓരോ കഥകളും വായനയുടെ കൊതിപ്പിക്കുന്ന സ്വാദ് നിറഞ്ഞവയാണ്. നമുക്ക് കേൾക്കാം എന്റെ റേഡിയോ 91.2 കഥ പറയുമ്പോളിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ച്. പ്രഭാതത്തിൽ മഴയൊന്ന് തോർന്ന ചെറിയ ഇടവേളയിലാണ് ഞാൻ നാഷണൽ അക്കാദമിയുടെ മതിൽക്കെട്ടിന് മുന്നിൽ ബസ് ഇറങ്ങുന്നത്. 8 മണി കഴിഞ്ഞിട്ടും മരച്ചില്ലകളിൽ നിന്നും വെയിലിറങ്ങി വരാതെ തളർന്നു പോയൊരു പകലായിരുന്നു അത്. അക്കാദമിയുടെ ഗേറ്റിൽ നിൽക്കുന്ന സെക്യൂരിറ്റി പരിചയഭാവത്തിൽ ചിരിച്ചുവെങ്കിലും അടുത്ത നിമിഷം അബദ്ധം മനസ്സിലാക്കി തല താഴ്ത്തി നിന്നു. ഞാൻ അയാളുടെ തോളിൽ "അത് സാരമില്ല" എന്ന് തട്ടി പതിയെ കറുത്തു തിളങ്ങുന്ന താർ നിരത്തിലൂടെ നടന്നു തുടങ്ങി. ഇതിപ്പോൾ 5 ദിവസങ്ങൾക്ക് ശേഷമാണ് അക്കാദമിയിൽ തിരിച്ചെത്തുന്നത്. കഴിഞ്ഞ പകലുകളിലായി പെയ്ത മഴയിൽ അശോകമരങ്ങളുടെ മറവിൽ നിൽക്കുന്ന ക്ലാസ് റൂം കെട്ടിടങ്ങളൊക്കെ ഒന്നുകൂടി നിറം മങ്ങിയിരിക്കുന്നു. നിറയെ ജാമുൻ മരങ്ങളുള്ള മൈതാനം ചുറ്റിപ്പോകുന്ന വിജനമായ നിരത്തിലെത്തിയപ്പോഴേക്കും അറിയാതെ കണ്ണു നിറഞ്ഞു. അക്കാദമിയിൽ നിന്നും ക്ലാസ് കഴിഞ്ഞ് രാധികയോടൊപ്പം പഴുത്ത ജാമുന്റെ കറകൊട്ടുന്ന ചെരുപ്പുകളുമായി ക്വാർട്ടേഴ്സിലേക്ക് നടക്കാറുള്ള വഴിയായിരുന്നു അത്. പാതയോരത്ത് റിബണുകൾ പോലെ വിടർന്നു കിടന്ന നീളൻ പുല്ലുകൾക്കിടയിൽ തിങ്ങി നിന്നിരുന്ന ജാമുൻ പഴങ്ങൾ ചിലപ്പോഴൊക്കെ രാധിക പെറുക്കിയെടുത്ത് ലാപ്ടോപ്പ് ബാഗിൽ സൂക്ഷിക്കുമായിരുന്നു. മടിക്കേരിയിലെ വീടിനു മുന്നിലുള്ള ജാമുൻ

ഫ്രിഡ്ജിന്റെ കൊമ്പിൽ തൂങ്ങിയാണ് അമ്മ ആത്മഹത്യ ചെയ്തത്. ഒരിക്കൽ ഫ്രിഡ്ജിലെ മിൽക്ക് ട്രേയിലേക്ക് അന്ന് വീണ് കിട്ടിയ ജാമുൻ പഴങ്ങൾ കുടഞ്ഞിടുന്നതിനിടയിൽ അവൾ പറഞ്ഞു, അന്ന് കാലത്ത് ഞാൻ സ്കൂളിലേക്ക് ഇറങ്ങുമ്പോൾ അമ്മ പിൻമുറ്റത്തെ അടുപ്പിനരികിൽ പലകയിട്ടിരുന്ന് അക്കി റൊട്ടി ചുടുകയായിരുന്നു. അപ്പോഴൊക്കെ അമ്മയിൽ നിന്ന് വല്ലാത്തൊരു മണം പ്രസരിച്ചിരുന്നു. മരിച്ചു തുടങ്ങുന്ന മനുഷ്യർ അങ്ങനെയാണ്, ആകാവുന്ന അത്രയും തീക്ഷ്ണമായി സ്വയം പ്രകാശിക്കും. മരത്തിൽ നിന്ന് കയറഴിച്ച് അമ്മയെ നിലത്തിറക്കി കിടത്തിയപ്പോഴേക്കും മുറ്റത്ത് നിറയെ കറുത്ത നക്ഷത്രങ്ങൾ പോലെ ജാമുൻ പഴങ്ങൾ. മൈതാനത്തിന്റെ പടവുകളിൽ ഷൂട്ടിംഗ് കിറ്റുമായി ഊഴം കാത്തിരുന്ന പുതിയ ബാച്ചിലെ കേഡറ്റുകൾ അകലെ നിന്നും എന്നെ കണ്ടതും സംസാരം നിർത്തി എഴുന്നേറ്റ് നിന്നു. കണ്ടോളൻസ് സാർ, കഴിഞ്ഞ ദിവസം ആശുപത്രിയിൽ വെച്ച് കണ്ടുപരിചയമുള്ള മുഖങ്ങളാണ് പലതും. രാധികയുടെ കുട്ടികൾ. ആ കൂട്ടത്തിലെ ഉയരമുള്ള പെൺകുട്ടി അല്പം മടിയോടെ ചോദിച്ചു, സമീർ സാർ, രാധികാമേമിന്റെ പാവവീടുകൾ ഇനി സിലബസിൽ ഉണ്ടാവില്ലേ? 13 കൊല്ലത്തിലേറെയായി രാധിക അക്കാദമിയിൽ ക്രൈം സീൻ അനാലിസിസ് പഠിപ്പിക്കുന്നു. അവൾ ലെക്ചറിന്റെ ഭാഗമായി പാവവീടുകൾ എന്ന് വിളിക്കുന്ന മരണം നടന്ന മുറികളുടെ ചെറു മാതൃകകൾ ഉപയോഗിച്ചിരുന്നു. ഈ രാജ്യത്ത് നടക്കുന്ന കൊലപാതകങ്ങളിൽ നല്ലൊരു പങ്കും തെളിയാതെ പോകുന്നത് മരണം നടന്ന മുറിയിൽ ആദ്യം പരിശോധനയ്ക്കെത്തുന്ന അന്വേഷണ ഉദ്യോഗസ്ഥന്റെ ശ്രദ്ധപ്പിഴവ് മൂലമാണെന്ന് രാധിക പറയാറ്. മനുഷ്യരെ പോലെ തന്നെ നമ്മൾ ജീവിക്കുന്ന ഇടങ്ങൾക്കും കഥ പറയാൻ ഇഷ്ടമാണ്. ഒരു കൊലപാതകം നടന്ന പരിസരത്തേക്കാൾ ശക്തമായൊരു ഒന്നാം സാക്ഷി ഒരു കേസിന് കിട്ടാനില്ലെന്ന് അവൾ ആത്മാർത്ഥമായി വിശ്വസിച്ചിരുന്നു. ഒരു വിചിത്രമായ സംഭവം നടന്ന ചുറ്റുപാട് അത് കാണാൻ വരുന്ന ഓരോ മനുഷ്യനോടും അവിടെയുണ്ടായ കാര്യങ്ങൾ വിവരിക്കാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും. നല്ല ക്ഷമയുള്ള കാഴ്ചക്കാരനുമായി അത് വേഗത്തിൽ ചങ്ങാത്തത്തിലാവുമെന്നും ഏറെ നേരം സംവാദത്തിൽ ഏർപ്പെടുമെന്നും അവൾ കരുതിപ്പോന്നു. പക്ഷേ ഇങ്ങനെയൊരാശയം അന്വേഷണത്തിൽ ഒട്ടും തന്നെ മുൻപരിചയമില്ലാത്ത അക്കാദമിയിലെ ട്രെയിനികൾക്ക് വിവരിച്ചു കൊടുക്കാൻ രാധിക വല്ലാതെ ബുദ്ധിമുട്ടിയിരുന്നു. ട്രെയിനികളിൽ അന്വേഷണത്തിനായുള്ള വാസന ഉണ്ടാക്കി എടുക്കുകയല്ലേ ആത്യന്തികമായി ക്ലാസിന്റെ ഉദ്ദേശം? ഇപ്പോ ഒരു മരണം നടന്ന മുറിയുടെ മാതൃക നമ്മൾ കൃത്രിമമായി ഉണ്ടാക്കി ഇവരുടെ മുന്നിൽ വെച്ചെന്ന് കരുതുക. നീ ഈ പറയുന്ന തിയറിയൊന്നും മനസ്സിലായില്ലെങ്കിൽ കൂടി അവരിൽ ചിലരെങ്കിലും ചുറ്റുപാടിനെ നിശബ്ദമായി ചോദ്യം ചെയ്ത് കേസ് തെളിയിക്കാൻ വേണ്ട സൂചനകൾ കണ്ടെടുത്തു എന്നിരിക്കും. ഞാനിത് പറയുമ്പോൾ രാധികയുടെ മുഖത്ത് ചിരി വിടർന്നു വന്നു. അന്നു മുതൽ അവൾ മരണം നടന്ന മുറിയുടെ മാതൃക കൃത്യമായി നിർമ്മിക്കാനായി 9 ശമ്പളമില്ലാത്ത അവധിയിൽ പ്രവേശിച്ചു. ആദ്യത്തെ ഒരാഴ്ച കൊണ്ട് തന്നെ രാധിക ട്രെയിനികളുടെ സഹായത്തോടെ അക്കാദമിയുടെ ആർക്കൈവ്സിൽ നിന്നും വർഷങ്ങളായി തെളിയിക്കപ്പെടാതെ കിടന്ന ഒരു വിചിത്ര സ്വഭാവമുള്ള കൊലപാതക കേസ് തപ്പിയെടുത്തു. ഒരു തണുത്ത പ്രഭാതത്തിൽ കിഴക്കൻ ഡൽഹിയിലുള്ള നവകുഞ്ച് അപ്പാർട്ട്മെന്റിലെ ഒറ്റമുറി ഫ്ളാറ്റിൽ സ്വപ്ന തിലകൻ എന്നു പേരുള്ള മലയാളി നേഴ്സും അവരുടെ 4 മകളും മരിച്ച നിലയിൽ കാണപ്പെട്ടതായിരുന്നു കേസ്. രാധിക ദിവസങ്ങളെടുത്ത് ആ കേസിന്റെ സാധ്യതകൾ പഠിച്ചു. പിന്നെ FIR നിറം മങ്ങിയ പടങ്ങളിൽ നിന്നും പരിചയമുള്ളൊരു ശില്പിയുടെ സഹായത്തോടെ സംഭവത്തിന്റെ ത്രിമാന ചിത്രം വികസിപ്പിച്ചെടുത്തു. നിർമ്മിക്കാൻ പോകുന്ന മാതൃകയ്ക്ക് ഒരു മേശപ്പുറത്ത് ഒതുങ്ങി നിൽക്കാവുന്ന വലിപ്പമേ പാടുള്ളൂ എന്നൊരു ധാരണ രാധികയ്ക്ക് ആദ്യമേ ഉണ്ടായിരുന്നു. പിന്നെ വന്ന ദിവസങ്ങളിൽ അവൾ കയ്യുളി കൊണ്ട് മുള മിനുക്കി ചിത്രത്തിലേക്കുള്ളതുപോലെ വാതിലുകളും മേശയും കസേരകളും നിർമ്മിച്ചു. ചില്ലുപാളികൾ മുറിച്ചെടുത്ത് ജനൽ ചട്ടം പൂരിപ്പിച്ചു. കൈപ്പിടി നിറയെ പഞ്ഞു നിറച്ച് കുഞ്ഞു മൃതദേഹങ്ങൾ തുന്നി. ചുമരിൽ തെറിച്ച ചോരത്തുള്ളികളും ജാലക വിരികളിൽ പതിഞ്ഞ കുഞ്ഞിന്റെ കൈവിരൽപ്പാടുകളും കൂടി സൂക്ഷ്മതയോട് പകർത്തിയതോടെ കിഴക്കൻ ഡൽഹിയിലെ ഒറ്റമുറി ഫ്ളാറ്റിൽ കഴിഞ്ഞിരുന്ന ആ അമ്മയുടെയും മകളുടെയും ആയുസ്സിലെ ഏറ്റവും ശപിക്കപ്പെട്ട ദിവസം രാധികയുടെ മേശപ്പുറത്ത് അതുപോലെ പുനർജനിച്ചു വന്നു. ആദ്യത്തെ പാവവീടിന്റെ പണി കഴിഞ്ഞ ദിവസം രാധിക ചോര ഛർദ്ദിച്ച് കുഴഞ്ഞു വീണു. അക്കാദമിയുടെ ഹെൽത്ത് സെന്ററിൽ ഒരു പകൽ മുഴുവൻ അവൾ മയങ്ങിക്കിടന്നു. മയക്കത്തിലുടനീളം അവൾ ഊണുമേശയിലെ തളം കെട്ടിയ ചോരയിലേക്ക് തല ചായ്ച്ചു വെച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന സ്വപ്ന തിലകൻ എന്ന മലയാളി നേഴ്സിനെ സ്വപ്നം കണ്ടു. ആശുപത്രിയിൽ നിന്നും തിരിച്ചെത്തിയതു മുതൽ അവൾ വലിയ കറുത്ത കണ്ണട ധരിച്ചു തുടങ്ങി. ലീവ് അവസാനിച്ചിട്ടും അവൾ പകൽ മുഴുവൻ കട്ടിയുള്ള സ്വെറ്റർ ധരിച്ച്
ബാൽക്കണിയിലെ ചെടിച്ചട്ടികൾക്കിടയിലുള്ള ഇത്തിരി വിടം കൂടിക്കൂടിയിരുന്നു. എണ്ണിയാൽ ഒടുങ്ങാത്ത ദുർമരണങ്ങളുടെ ചോരയിൽ നിന്നും ഉയർത്തുവന്ന തുമ്പികൾ അവളുടെ തലയ്ക്കകത്ത് നിരന്തരം പാറി. അക്രിലിക് പശകളുടെയും ചായത്തിന്റെയും മണം തിങ്ങി നിന്ന വിരലുകൾ അവൾ ദിവസത്തിലുടനീളം കഴുകിക്കൊണ്ടിരുന്നു. പകൽ മുഴുവൻ നീറി സന്ധ്യയോടെ കരിഞ്ഞു പോകുന്ന ചെറിയ മുറിവുകൾ ആയിടയ്ക്ക് പതിവായി അവളുടെ ശരീരത്തിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയിരുന്നു. വൈകാതെ രാധികയുടെ ആദ്യത്തെ പാവവീടിന് അക്കാദമി അംഗീകാരം നൽകി. അത് സിലബസിൽ ഉൾപ്പെടുത്താനുള്ള നിർദ്ദേശം കൊടുത്തു. അതവളിൽ വല്ലാത്തൊരു തെളിച്ചമുണ്ടാക്കി. പതിയെ അവളെ തേടി വീണ്ടും ആർക്കൈവ്സ് ഡിവിഷനിൽ നിന്നും ചുവന്ന പുറഞ്ചട്ടയുള്ള പഴയ കേസ് ഡയറികൾ വന്നു തുടങ്ങി. അങ്ങനെ 12 പാവവീടുകൾ കൂടി പിന്നെ വന്ന വർഷങ്ങളിൽ അവൾ നിർമ്മിച്ചു. മുറ്റത്ത് പറങ്കിമാവുകളുടെ ഇലച്ചാർത്തുകളിൽ വീണ് കിടക്കുന്ന ലീഗൽ മെഡിസിൻ വിഭാഗത്തിന്റെ കെട്ടിടത്തിൽ രാധികയുടെ ചേംബറിന് തൊട്ടടുത്തുള്ള ജാലകങ്ങളില്ലാത്ത തണുത്ത മുറിയിൽ ജീവൻ മിടിക്കുന്ന 13 പാവവീടുകൾ നിരത്തിവെച്ച് പ്രദർശിപ്പിച്ചു തുടങ്ങി. ചേംബറിന്റെ ചുവരിൽ ചെവി ചേർത്ത് വെച്ചാൽ ഇപ്പോഴൊക്കെ നിനക്ക് മരിച്ചു തുടങ്ങുന്ന മനുഷ്യരുടെ കരച്ചിൽ കേൾക്കാൻ സമീർ. ഞാൻ അവളെ മടിയിൽ കിടത്തി നെറ്റിയിലേക്ക് വീണുകിടക്കുന്ന നരച്ച മുടിയിഴകളിൽ തലോടി. രാത്രി സ്വപ്നത്തിൽ അമ്മ വരാറുണ്ട്. അമ്മയുടേത് പടുമരണമായിരുന്നു. അമ്മയെക്കുറിച്ചും മടിക്കേരിയിലെ വീടിനെക്കുറിച്ചും ഒക്കെ ഒരിക്കൽ എന്നോട് വിശദമായി പറയണം. സത്യത്തിൽ നീ ഈ അക്കാദമിയിലെത്തി നമ്മൾ കണ്ടുമുട്ടിയത് മുതലുള്ള കാര്യങ്ങളെ ഇപ്പോഴും എനിക്കറിയുള്ളൂ. ഞാനത് പറഞ്ഞ മണിക്കൂറുകൾക്കുള്ളിലാണ് രാധിക മരിക്കുന്നത്. സമീർ സർ, ആർ യു ഓൾ റൈറ്റ്? പൊടുന്നനെയുള്ള വിളികേട്ട് ഞാൻ ഞെട്ടി തല ഉയർത്തി. ഷൂട്ടിംഗ് കിറ്റും തോളത്തിട്ട് അമ്പരപ്പോടെ എന്നെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന ഒരു പറ്റം ട്രെയിനികൾക്കിടയിലായിരുന്നു ഞാനപ്പോൾ. സമയം എത്രയോ കഴിഞ്ഞു കാണണം. ഐ എം ഗുഡ്, നടക്കട്ടെ തിരക്കുണ്ട്. ജയ്ഹിന്ദ് സർ, ജയ്ഹിന്ദ്. ഞാൻ തിടുക്കത്തിൽ മൈതാനത്തിന്റെ അതിർത്തിയിലെ വിക്കറ്റ് ഗേറ്റും കടന്ന് കോട്ടേഴ്സുകൾ നിൽക്കുന്ന നെടുംപാതയിലേക്ക് നടന്നു കയറി. കോട്ടേഴ്സിന്റെ കെട്ടിടത്തിന്റെ വഴുക്കുന്ന മേൽക്കൂരകളിലിരുന്ന് ആ നേരത്തും പ്രാവുകൾ മഴ നനഞ്ഞുകൊണ്ടിരുന്നു. ഒന്നാം നിലയിലെ ഞങ്ങളുടെ കോട്ടേഴ്സ് മുറിയുടെ മുന്നിലെ നിരപ്പില്ലാത്ത നിലത്ത് അഴുക്കുശീല പോലെ കനാൽ ജലം വിരിഞ്ഞു കിടന്നിരുന്നു. മുൻപാതിലെ വഴങ്ങാത്ത പൂട്ട് സമയമെടുത്ത് തുറന്ന് പാളികൾ വിടർത്തിയിട്ടു. അന്നേരം വരെ അകത്ത് കെട്ടിനിന്ന ഈർപ്പത്തിന്റെ പച്ചമണം പൊടുന്നനെ ബാൽക്കണിയിൽ വന്ന് നിറഞ്ഞു. ദിവസങ്ങളുടെ മഴത്തണുപ്പിൽ വീടകം മുഴുവൻ നേർത്ത വെളുത്ത പാട പോലെ പൂപ്പൽ വന്ന് മൂടിയിരുന്നു. ഞായറാഴ്ച പകൽ ടി വി കണ്ടിരുന്ന നേരത്ത് രാധികയുടെ അരക്കെട്ടിന്റെ അളവിൽ രൂപപ്പെട്ട സെറ്റിയിലെ കുഷ്യൻ ചുളിവിൽ ഞാൻ ഏറ്റവും സ്നേഹത്തോടെ കൈയോടിച്ചു. രാധിക മരിക്കുന്നതിന് തൊട്ടു മുൻപ് അവളോടൊപ്പം ചെലവഴിച്ച വൈകുന്നേരത്തെക്കുറിച്ചാണ് അന്നേരം ഓർത്തത്. പെരുമഴയിൽ മരം കടപുഴങ്ങി വീണ് വൈദ്യുതി മുറിഞ്ഞൊരു വൈകുന്നേരമായിരുന്നു അത്. ബാൽക്കണിയിലെ ചെടിച്ചട്ടികളിലായി പടർന്നു കിടക്കുന്ന കൃഷ്ണതുളസിയുടെ ചില്ലകൾ തണുത്ത അസ്തമയക്കാറ്റിൽ പതിയെ ഇളകിക്കൊണ്ടിരുന്നു. എന്റെ മടിയിൽ കിടന്നുകൊണ്ട് രാധിക ക്ഷീണിച്ച ശബ്ദത്തിൽ സംസാരിച്ചു തുടങ്ങി. ചെറുപ്പത്തിൽ ശ്വാസമുട്ടിലുള്ള കുട്ടിയായിരുന്നു ഞാൻ. സ്വസ്ഥമായ ഉറക്കം എനിക്കുണ്ടായിട്ടേയില്ല. രാത്രികളിൽ തക്കം പാർത്തിരുന്ന് കഫത്തിന്റെ തണുത്ത നൂലുകൾ എന്റെ തൊണ്ടയിൽ കുരുക്കിട്ട് കളയും. ഉറക്കത്തിനിടയിൽ ജീവവായുവിന് വേണ്ടി പിടഞ്ഞുകൊണ്ട് ഞാൻ കാണിക്കുന്ന പരാക്രമണങ്ങളൊക്കെ ദിവസവും കണ്ടിരുന്നത് എന്റെ അമ്മ മാത്രമായിരുന്നു. ആ കാലത്തൊക്കെ അച്ഛൻ വടക്കുള്ള ഒരു കൽക്കരി ഖനിയിൽ കാവൽക്കാരനായി ജോലി നോക്കുകയായിരുന്നു. അച്ഛൻ വർഷങ്ങളോളം ഇരുണ്ട ഭൂഗർഭ ഗുഹകളിൽ നിരാശയുടെ കാവൽ നിന്നു. രാത്രിയും പകലും ബൾബിന്റെ തേൻ വെളിച്ചത്തിൽ തിളങ്ങിക്കിടന്ന കൽക്കരി തുണ്ടുകളും അതിൽ പണിയെടുക്കുന്ന കരി പിടിച്ച് വാടിയ മനുഷ്യരെയും മാത്രം കണ്ടു. വർഷങ്ങളായി പലതരം കറുപ്പുകൾ മാത്രം കണ്ടു ശീലിച്ച അച്ഛന്റെ കൃഷ്ണമണി പതിയെ ചുരുങ്ങി ഒരു കറുത്ത തുള്ളിയായി മാറി. പൂർണമായും കാഴ്ച നശിച്ചിട്ടും അതാരെയും അറിയിക്കാതെ അച്ഛൻ മാസങ്ങളോളം ഖനിയിലെ ജോലി തുടർന്നു. എന്നാൽ പതിയെ അച്ഛന്റെ ചിന്തകൾക്ക് മുകളിലും കരിക്കാറ്റ് വന്നു മൂടി. ഖനിയിൽ നിന്നും മോഷ്ടിക്കുന്ന കരി കൊണ്ട് പൂവമ്മ എന്ന അമ്മയുടെ പേര് ഓഫീസ് ചുവരിലും കങ്കാണികളും തൊഴിലാളികളും ഉപയോഗിക്കുന്ന മൂത്രപ്പുരയിലും എഴുതി തുടങ്ങിയതോടെ അടുത്തുള്ള പട്ടണത്തിൽ നിന്നും തുരുപ്പിച്ച ഒമിനിയ വാൻ വന്ന് അച്ഛനെ കയറ്റിക്കൊണ്ടുപോയി. പലതവണ അയച്ച കത്തുകൾക്കൊന്നും മറുപടി കാണാതായപ്പോഴാണ് അമ്മയും ഞാനും കൂടി തീവണ്ടി കയറി ഖനിയിലെത്തി അവിടെ നിന്നും അന്വേഷിച്ചു പിടിച്ച്
ആ നശിച്ച ഭ്രാന്താശുപത്രിയിൽ ചെന്ന് കയറുന്നത്. തെരുവനായ്ക്കൾ അലഞ്ഞു നടന്ന ഇടനാഴിയിലെ തൂണിൽ ചങ്ങലയിൽ കുരുങ്ങിക്കിടന്ന അച്ഛനെ കണ്ടപ്പോൾ പൊടുന്നനെ അമ്മയുടെ മുഖത്ത് ഇതായിരുന്നെങ്കിൽ ശ്രമപ്പെട്ട് വരേണ്ടിയിരുന്നില്ല എന്നൊരു ഭാവം തെളിഞ്ഞു. ഉച്ചയോടെ നാട്ടിലേക്ക് യാത്ര തുടങ്ങുന്ന തീവണ്ടിയുടെ തറയിൽ ഞങ്ങൾ വിയർപ്പിൽ കുളിച്ചിരുന്നു. അച്ഛനെ കെട്ടാൻ ഉപയോഗിച്ചിരുന്ന ചങ്ങല അമ്മ അഴിച്ച് സഞ്ചിയിലിട്ട് പിടിച്ചിരുന്നു. ബോഗിക്കകത്ത് തിരക്ക് കൂടിയപ്പോൾ അമ്മ കുളിത്തോർത്തുകൊണ്ട് അച്ഛൻ്റെ വലതുകൈ ആളുകൾ പെട്ടെന്ന് ശ്രദ്ധിക്കാത്ത മട്ടിൽ അടുത്തിരുന്ന തൂണിലേക്ക് പിടിച്ചുകെട്ടി. അച്ഛൻ പ്രസന്നമായ ശബ്ദത്തിൽ ഖനിയിലേക്ക് ഇറങ്ങുന്നതിനു മുൻപ് തൊഴിലാളികൾ ചൊല്ലുന്ന പ്രാർത്ഥന ആവർത്തിച്ചുകൊണ്ടിരുന്നു. എനിക്കന്നേരം അച്ഛനോട് വല്ലാത്ത സ്നേഹം തോന്നി. ഞാൻ പതിയെ അച്ഛൻ്റെ തല ചിരിച്ച് എൻ്റെ മടിയിൽ വെച്ചിട്ട് രാധിക എന്ന് ചെവിയിൽ പറഞ്ഞു. അച്ഛനാ നിമിഷം മുതൽ രാധിക എന്ന് ആവർത്തിച്ചു പറഞ്ഞുകൊണ്ടിരുന്നു. ഇടയ്ക്ക് പൊടുന്നനെ ചുമ വന്നപ്പോൾ അച്ഛൻ എഴുന്നേറ്റിരുന്ന് തൂണിനോട് ചേർത്ത് കിട്ടിയ കൈകൊണ്ട് വായ പൊത്താൻ ശ്രമിച്ചു. എനിക്കപ്പോൾ കണ്ണു നിറഞ്ഞു. ഞാൻ വേഗം ഇരട്ടക്കെട്ടിൻ്റെ തുമ്പിൽ വലിച്ച് കെട്ടഴിച്ചു കൊടുത്തു. ചുമയൊന്നടങ്ങിയപ്പോൾ അമ്മ വാശിയോടെ വീണ്ടും അച്ഛൻ്റെ കൈ തൂണിൽ കെട്ടി മുകളിൽ സാരിത്തലപ്പ് വിരിച്ചിട്ടു. അമ്മ പുറത്തേക്ക് നോക്കിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ പതിയെ അച്ഛൻ്റെ ഇടത് കൈയെടുത്ത് ഇരട്ടക്കെട്ടിൻ്റെ തുമ്പിൽ പിടിച്ച് വലിച്ചു. കെട്ടഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മുഖത്ത് നേർത്ത ചിരി തെളിഞ്ഞു. ഞാൻ വീണ്ടും അച്ഛൻ്റെ കൈ കെട്ടി. അച്ഛൻ ഇടത് കൈകൊണ്ട് പരതി കെട്ടിൻ്റെ തുമ്പിൽ തൊട്ടു. പിന്നെ പതിയെ വലിച്ചു. ഇത്തവണ കെട്ടഴിഞ്ഞപ്പോൾ അച്ഛൻ കൂടുതൽ വിടർന്ന് ചിരിച്ചു. ഞാൻ അച്ഛൻ്റെ ഞരമ്പുകൾ പായുന്ന ചൂടുള്ള നെറ്റിയിൽ സ്നേഹത്തോടെ ഉമ്മ വെച്ചു. പിന്നെയും ഒരുപാട് നേരം ഞങ്ങൾ കെട്ടിയും അഴിച്ചും കളിച്ചു. അന്നേരമൊക്കെ തളർന്നു മുഷിഞ്ഞ മുഖത്തോടെ അമ്മ ഞങ്ങളെ നോക്കിക്കൊണ്ടിരുന്നു. ഇരുട്ടു പരന്നു തുടങ്ങിയതോടെ പുറം കാഴ്ചകളിൽ നിന്നും കണ്ണെടുത്ത് അമ്മ സഞ്ചി തുറന്ന് തുണിയിൽ കെട്ടി സൂക്ഷിച്ച മധുരമുള്ള ഹോളിക്കെ പുറത്തെടുത്തു. ഞാനത് പൊട്ടിച്ച് ചെറിയ കഷ്ണം അച്ഛൻ്റെ വായിൽ വെച്ചുകൊടുത്തു. വർഷങ്ങൾക്ക് മുമ്പെന്നും അറിഞ്ഞ രുചി. പൊടുന്നനെ നാവിൽ വന്ന് തൊട്ടപ്പോൾ അച്ഛൻ കുറച്ചു നേരം കണ്ണടച്ചിരുന്നു. ഒരു ഹോളിക മുഴുവനായി കഴിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനെ എഴുന്നേൽപ്പിച്ച് ബേസനിൽ കൊണ്ടുപോയി വായ കഴുകിച്ചു. ബാക്കി വന്നതൊക്കെ പങ്കിട്ട് കഴിച്ചു. ഞാനും അമ്മയും ഊഴമിട്ടുപോയി കൈ കഴുകി വന്നു. അച്ഛനെ തൂണിനോട് ചേർത്ത് ഭദ്രമായി കെട്ടിക്കഴിഞ്ഞപ്പോൾ ഞാൻ ജാലകത്തിലൂടെ പിന്നിലേക്ക് ഓടിമറയുന്ന മരങ്ങളെയും നക്ഷത്രങ്ങളെയും നോക്കിക്കൊണ്ടിരുന്നു. തീവണ്ടിപ്പുഴയ്ക്ക് കുറുകെയുള്ള പാലത്തിലേക്ക് കയറിയപ്പോൾ മുഖത്തേക്ക് തണുത്ത കാറ്റ് വീശി തുടങ്ങി. ഇടയ്ക്കെപ്പോഴോ അറിയാതെ കണ്ണടഞ്ഞുപോയി. അലറിക്കരയുന്ന അമ്മയുടെ ശബ്ദം കേട്ടാണ് ഉണർന്നത്. അപ്പോഴേക്കും രാത്രി ഏറെ വൈകിയിരുന്നു. ഒരു നിമിഷം തരിച്ചു നിന്ന് ഞാൻ ഭയത്തോടെ അച്ഛനിരുന്ന തൂണിലേക്ക് നോക്കി. അവിടെ ആ കുളിത്തോർത്ത് കെട്ടഴിഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. അസ്തമയ വെയിലിൽ രാധികയുടെ കണ്ണു തിളങ്ങി. ഒരാൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും അവസാനമായി ഇറങ്ങിപ്പോകുന്നതിനെയാണ് മരണമെന്ന് വിളിക്കുന്നത്. പിന്നെ ഞങ്ങൾ അച്ഛനെ കണ്ടിട്ടില്ല. കരഞ്ഞു കലങ്ങിയ രാധികയെ ഞാൻ നെഞ്ചിലേക്ക് ചേർത്ത് കിടത്തി. പൊടുന്നനെ ഇരുട്ടത്തേക്ക് നീട്ടിവെച്ച കാൽ അവൾ ഞെട്ടി പിന്നോട്ട് വലിച്ചു. അടുത്ത നിമിഷം കാലിന് വല്ലാത്ത കടച്ചിലുണ്ടെന്ന് അവൾ പരാതി പറഞ്ഞു. മെഴുകുതിരി വെളിച്ചത്തിൽ വ്യക്തമായൊന്നും കാണാഞ്ഞപ്പോൾ ഞാൻ ഹെൽത്ത് സെന്ററിലേക്ക് വിളിച്ച് ആംബുലൻസിന് പറഞ്ഞു. വിഷം തീണ്ടി നീളിച്ച കാല് ഇളക്കം തട്ടാതെ ആംബുലൻസിൽ നിന്നും സ്ട്രെക്ചറിലേക്ക് എടുത്തു വെക്കുമ്പോൾ ഞാൻ അവളുടെ ചെവിയിൽ ചോദിച്ചു, നീ എന്തിനാ അന്ന് അച്ഛനെ ഇരട്ടക്കെട്ടഴിക്കാൻ പഠിപ്പിച്ചത്? അവളെന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പിന്നെ ചെവിയിൽ പറഞ്ഞു, അവസാനമായി ഞാൻ കിട്ടിയത് ഇരട്ടക്കെട്ടായിരുന്നില്ല സമീർ, അത് ഊരാക്കുടുക്കായിരുന്നു. എനിക്കത് നല്ല ഓർമ്മയുണ്ട്. അപ്പൊ നീ എന്താ പറഞ്ഞു വരുന്നത്? ഇത്ര തിരക്ക് പിടിച്ച് ഇതിപ്പോൾ തന്നെ എന്നോട് ചോദിക്കുന്നത് എന്തിന്? ഞാൻ ജീവനോടെ മടങ്ങി വരില്ലെന്ന പേടിയുണ്ടോ നിനക്ക്? അവൾ കുസൃതിയോടെ ചിരിച്ചു. എന്റെ തൊണ്ട വരണ്ടുപോയി. ഞാൻ അവളുടെ നെറ്റിയിൽ ഒരായുസിന്റെ ഉമ്മ വെച്ചു. ശരി, നീ തിരിച്ചു വന്നിട്ട് പറഞ്ഞു തന്നാൽ മതി. രാധിക മരിച്ച് 5 ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഞാൻ തീവണ്ടിയിൽ നിന്നും പാതിയിൽ ഇറങ്ങിപ്പോയ അവളുടെ അച്ഛനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരുന്നു. അന്ന് രാത്രിയിൽ ബാൽക്കണിയിലിരുന്ന് രാധിക എനിക്ക് മുന്നിൽ വാക്കുകൾ കൊണ്ട് അവളുടെ അവസാനത്തെ പാവവീട് നിർമ്മിക്കുകയായിരുന്നു എന്നെനിക്കപ്പോൾ തോന്നി. അന്നേരം
ബാൽക്കണിയിലെ ചെടിച്ചട്ടികൾക്കിടയിലൂടെയുള്ള ഇത്തിരി വിടവിൽ ഒരു നിഴലനങ്ങുന്നത് പോലെ തോന്നി. ഞാൻ തിടുക്കത്തിൽ ജാമുൻകറ വീണ ചെരുപ്പിൽ കാൽ കടത്തി എഴുന്നേറ്റു. നടന്നു തുടങ്ങിയപ്പോൾ ചോരയിൽ ചവിട്ടിയതുപോലെ എന്റെ കാലുകൾ ഒട്ടുന്നുണ്ടായിരുന്നു.

0: യാഥാർത്ഥ്യങ്ങളുടെയും ഭ്രമകൽപ്പനകളുടെയും വിചിത്ര ചേരുവയാൽ ഓരോ വായനക്കാരനെയും ത്രസിപ്പിക്കാൻ കഴിവുള്ള കഥകളാണ് വിവേക് ചന്ദ്രന്റെ തൂലികയിൽ പിറന്നിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ വന്യമെന്ന കഥാസമാഹാരത്തിലെ മരിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരെ കുറിച്ച് എന്ന കഥ കേട്ടപ്പോൾ അതിലെ കഥാപാത്രമായ സമീറിനെ പോലെ നമ്മുടെ ഉള്ളിലും ഒരു ചോദ്യം ബാക്കിയായി അവശേഷിക്കുന്നു. ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യം. വീണ്ടും കേട്ടുമുട്ടാം കഥ പറയുമ്പോഴിന്റെ മറ്റൊരധ്യായത്തിൽ. കഥ പറഞ്ഞു കൂടെയുണ്ടായിരുന്നത് ഞാൻ ഗോപിക, സാങ്കേതിക സഹായം സഫീർ ഖാൻ. ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോ സർജറി വിഭാഗത്തിൽ കൺസൾട്ടന്റ് ന്യൂറോ സർജനും ന്യൂറോ എൻഡോസ്കോപ്പിക് വിദഗ്ധനുമായ ഡോക്ടർ വിഷ്ണു PS ചാർജ് എടുത്തിരിക്കുന്നു. തലച്ചോറിനും നട്ടലിനും ഓപ്പൺ സർജറിയോ സ്റ്റിച്ചുകളോ വേണ്ടാത്ത എൻഡോസ്കോപ്പിക് പ്രക്രിയ ഉൾപ്പെടെ അത്യാധുനിക ന്യൂറോ സർജറികൾ. KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
0: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
6: ഈ ബില്ലൊന്ന് നോക്കിയേ,
7: എന്തുവടി ഇത്?
6: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
7: എല്ലാത്തിനും വിലക്കുറവാണ്.
6: നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
7: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
6: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
5: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
8: വാട്ടർ ഫിൽട്ടർ രംഗത്ത് 20 വർഷം പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഇപ്പോൾ വാട്ടർ ടെസ്റ്റിംഗ് ലാബോടുകൂടി. ജലത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അത്യാധുനിക ലബോറട്ടറി സംവിധാനവും സാങ്കേതിക പരിജ്ഞാനവുമുള്ള ടെക്നീഷ്യന്മാരുടെ സേവനത്താൽ ഒരേ ലാബിൽ തന്നെ എല്ലാ പരിശോധനയും. ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽറ്ററുകൾ, ഹൈസ്കൂൾ ജംഗ്ഷനു കിഴക്ക് വശം, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
9: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
10: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
11: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ May 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പോ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.

0: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡൻ ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
2: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
3: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൌണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
2: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
0: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
4: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
5: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ പ്ലാസ്റ്റിക് ആൻഡ് റീകൺസ്ട്രക്റ്റീവ് സർജറി വിഭാഗത്തിൽ തീപ്പൊള്ളൽ, ഫാറ്റ് ലോസ് എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സയും മറ്റ് എയ്സ്തെറ്റിക് സർജറികളും.
6: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.

അടിപൊളി കാലക്കൻ പാട്ടുകളൊക്കെ ആയിട്ട് ഇത് എൻ റേഡിയോ 91.2 റേഡിയോ ജംഗ്ഷൻ. എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നല്ലൊരു കലക്കൻ അടിപൊളി ഒരു ദിവസം ആശംസിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അറ്റുനോറ്റ് കാത്തിരുന്നൊരു തിങ്കളാഴ്ച എത്തിക്കഴിഞ്ഞു. എല്ലാവരും തിരക്കിലാണെന്നറിയാം. എത്ര തിരക്കിലാണെങ്കിലും നിങ്ങളുടെ കാതോരം വന്നിരുന്നിട്ട് നിങ്ങളിനി വേണ്ടാന്ന് പറഞ്ഞു പോയാലും ഞാൻ നിങ്ങളുടെ പുറയിൽ വരും, വന്നിരിക്കൂ അല്ലേ, അങ്ങനെയല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് എല്ലാവർക്കും കൂടി ഇങ്ങനെ യാത്ര ചെയ്യാം. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കഥകൾ കേട്ട് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ നമ്മളങ്ങനെ സഞ്ചരിക്കാനായിട്ട് പോവുകയാണ്. ഈ പോകുന്ന വഴിക്ക് നമ്മൾ കുറെ കഥകൾ പറയും. ഓക്കെ, ചില കഥകളൊക്കെ യാഥാർത്ഥ്യവും ചില കഥകളൊക്കെ ആ. ഓക്കെ, അപ്പൊ നിങ്ങൾ റെഡിയാണോ? ഒരുങ്ങിക്കോളൂ, പൗഡറൊക്കെ ഇട്ട്, പണ്ടൊരുങ്ങുക എന്ന് പറഞ്ഞാൽ ഓടിപ്പോ പൗഡറൊക്കെ ഇട്ട് കുട്ടപ്പിയായിട്ട്, കുട്ടപ്പനായിട്ടും കുട്ടപ്പിയൊക്കെ ആയിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ട് സുന്ദരി കുട്ടികളായിട്ടും സുന്ദര ചേട്ടന്മാരായിട്ടും അനിയന്മാരും അനിയത്തിമാരായിട്ടും ഒക്കെ ഇങ്ങ് വന്നേക്കണം കേട്ടോ. ഇൻ കേസ് ജോലി സ്ഥലത്താണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ സൈഡിലൊരു ചെറിയ ഹോളിയത്തിലൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ജോലി ചെയ്യാനാകുമ്പോൾ ഒരു ചില്ലായിരിക്കും, അടിപൊളി വൈബായിരിക്കും. ഓക്കെ, അങ്ങനെയാണ്. എന്താണെന്നറിയാവോ? കാരണം നമ്മൾ യാത്ര ചെയ്യുകയാണ്. റേഡിയോ ജംഗ്ഷൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമുക്ക് ഒരിക്കലും എത്തപ്പെടാൻ പറ്റാത്ത അല്ലെങ്കിൽ പെർമിഷൻ ഇല്ലാത്ത കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. ഈ സ്ഥലത്തേക്ക് നമ്മളിതാ കണ്ണടച്ച് തുറക്കുന്ന കണക്ക് അങ്ങ് ചാടി മായ പോലെ കയറുകയാണ്. അതുകൊണ്ടാണ് റേഡിയോ ജംഗ്ഷൻ വ്യത്യസ്തമാകുന്നത്. അപ്പോൾ എല്ലാവരും റെഡി ആയിക്കോളൂ. എനിക്ക് പെട്ടെന്ന് സുര എന്ന് പറയുന്ന ഒരു തമിഴ് മൂവിയിലെ വിജയുടെ നന്നടുന്താൽ അത് റെഡി, ആ ഒരു സോങ് രാവിലെ തൊട്ടിൻ്റെ വായിൽ ഇങ്ങനെ കിടക്കുവാണ്. അപ്പം ഞാൻ ചോദിച്ചാൽ ആദ്യം ഈ പാട്ട് തന്നിട്ടിട്ട് ഇപ്പം അമ്മ ഇനി കേൾക്കുവാണെന്നുണ്ടെങ്കിൽ പറയും ഇത്രയും പാട്ടൊക്കെയാണോ നിനക്ക് കിട്ടിയത്. പക്ഷേ പാട്ടുകൾ ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾ പോലെ വ്യത്യസ്തമാണല്ലോ. ഇഷ്ടപ്പെടുന്നവരുണ്ടാവും, എന്തായാലും വ്യത്യസ്തമായ പാട്ടുകൾ നമ്മൾ ആസ്വദിക്കുന്നത് എൻ റേഡിയോ 91.2 സ്റ്റേഷൻ ക്ലോക്കിൽ. ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 11:07 ആയിട്ടുണ്ട്. 1, 2, 3 പാട്ട് പ്ലേ ചെയ്യുമ്പോഴേക്കും ഒരുപാട് വിശേഷങ്ങളുമായിട്ട് ഞാൻ ഓടി വരാം. സ്റ്റേ ട്യൂൺ 91.2 റേഡിയോ.

ഇങ്ങനെ വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകൾ കേട്ട് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ് റേഡിയോ ജംഗ്ഷൻ. കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതി സ്വന്തം സ്വാതിയാണ് കേട്ടോ. അപ്പം നമ്മൾ എല്ലാവരും കൂടി സഞ്ചരിക്കാനായിട്ട് പോകുമ്പോൾ ഞാൻ ഇപ്പം കണ്ടൊരു ചൂടുള്ളൊരു വാർത്ത, യാത്രാപ്രേമികൾക്ക് സന്തോഷം തോന്നുന്നൊരു വാർത്തയാണ്. നമ്മൾ പക്ഷേ ഇവിടെ എല്ലാം പോയിട്ടുണ്ട്, എത്ര സ്ഥലങ്ങളിൽ നമ്മൾ പോയിട്ടുണ്ട് അല്ലേ. അല്ല, ടിക്കറ്റ് എടുക്കാതെ ആരോടും ചോദിക്കാതെ പട്ടം പോലെ ഇങ്ങനെ പാറ നടക്കാൻ നമുക്ക് നമ്മുടെ റേഡിയോ ജംഗ്ഷൻ ഉണ്ടല്ലോ. അപ്പോൾ റേഡിയോ ജംഗ്ഷൻ അല്ലാതെ ഓരോ സ്ഥലത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് കാര്യം പറഞ്ഞുതരാം കേട്ടോ. കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്ക് സീ പ്ലെയിൻ സർവീസ് ഉടൻ ആരംഭിക്കുന്നതാണ് കേട്ടോ. സർവീസ് നടത്തുന്നതിനുള്ള വിമാനം കൊച്ചി വിമാനത്താവളത്തിൽ അങ്ങോട്ട് എത്തിക്കഴിഞ്ഞു. ഏറെക്കുറെ മിക്കവാറും ചൊവ്വാഴ്ച മുതൽ പരീക്ഷണ പറക്കൽ നടത്തിയേക്കും. പരീക്ഷണ പറക്കൽ വിജയം പൂർത്തിയാക്കുന്നതോടുകൂടി യാത്രാ സർവീസുകളുടെ സമയക്രമം പ്രഖ്യാപിക്കും. ലക്ഷദ്വീപിലേക്കുള്ള യാത്രാ സൗകര്യം വർദ്ധിപ്പിക്കുന്നതിനും വിനോദസഞ്ചാരികളെ കൂടുതലായിട്ട് ആകർഷിക്കുന്നതിനും ലക്ഷ്യമിട്ടിട്ടാണ് സീ പ്ലെയിൻ സർവീസ് ആരംഭിക്കുന്നത് കേട്ടോ. ലക്ഷദ്വീപിലെ അഗത്തി, കടമത്ത്, കൽപ്പേനി, കവരത്തി, കിൽത്താനി എന്നീ ദ്വീപുകളെ ബന്ധിപ്പിച്ചിട്ടാണ് പരീക്ഷണ പറക്കൽ അങ്ങോട്ട് നടത്തുന്നത്. സ്കൈഹോപ്പ് വിമാനമാണ് സർവീസിനായിട്ട് അങ്ങോട്ട് ഉപയോഗിക്കുന്നത്. 20 പേർക്ക് യാത്ര ചെയ്യാവുന്ന വിമാനമാണ് സർവീസ് നടത്തുക. 45-50 മിനിറ്റാണ് ഒരു യാത്രാ സമയം. സ്കൈഹോപ്പിന് കൊച്ചിയിൽ നിന്ന് ലക്ഷദ്വീപിലേക്കും കുമരകത്തേക്കും സർവീസ് നടത്താൻ അനുമതി ലഭിച്ചിട്ടുണ്ട്. സിയാലാണ് സാധ്യതാ പഠനം നടത്തിയത് കേട്ടോ. അയ്യോ, കൊച്ചുകുട്ടികൾ പറഞ്ഞു നിൽക്കുക, അയ്യോ ഇനി തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നമുക്ക് ഇങ്ങോട്ട് സഞ്ചരിക്കാം. ഇത് യാത്രാപ്രേമികൾക്ക് ഭയങ്കര സന്തോഷമാണ്. പക്ഷേ റേഡിയോ ജംഗ്ഷൻ നമുക്ക് സമയമൊന്നുമല്ല, തോന്നുന്ന സമയത്ത് അല്ലേ നമുക്ക്, നമ്മളങ്ങനെ പോകും, എവിടെയും പോകും, എന്നും കഴിക്കും. ഓക്കെ, അപ്പോൾ ഈ വേനൽ മഴയൊക്കെ വൈകിട്ട് വരുന്നുണ്ടേ. അപ്പം ഈ വരുന്ന സമയത്ത് കോട്ടും കുടയും ഒക്കെ എടുക്കണം. ജോലി കഴിഞ്ഞിങ്ങനെ ആവേശത്തിൽ ഇറങ്ങി വരുമ്പോഴേക്ക് ദാ വരുന്നടാ മഴ. അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിക്കുക. പിന്നെ ചെറിയൊരു മഴയ്ക്ക് തന്നെ ദൈവം സഹായിച്ച് നമ്മുടെ റോഡുകളൊക്കെ നിറയുന്നുണ്ട് അല്ലേ, അങ്ങനെയല്ലേ. അതുകൊണ്ട് വണ്ടിയിലൊക്കെ വരുന്നവർ ദയവായിട്ട് ശ്രദ്ധിക്കുക. ഇവ കാര്യങ്ങളൊക്കെ നോക്കി കറങ്ങി തിരിഞ്ഞ് നമുക്ക് ഇങ്ങനെ നടക്കാം. പാട്ടുകളായിട്ട് അടിപൊളിയായിട്ട് അങ്ങനെ പോകാം. കുഞ്ഞൻ കുഞ്ഞൻ വളവുകളും നല്ല നല്ല പാട്ടുകളുമായിട്ട് നമുക്കിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അടുത്തതായിട്ട് വരുന്നു അമരൻ മൂവിയിലെ മിന്നലേ. യെസ്, എത്ര മനോഹരമായിട്ടുള്ളൊരു പാട്ടാണ്, കേൾക്കാം. യാത്രകൾ കൂടുതൽ സുന്ദരമാക്കാൻ പാട്ടുകളുമായി എൻ റേഡിയോ 91.2 സ്റ്റേ ട്യൂൺ.

0: മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈൻ, കരുനാഗപ്പള്ളി.
1: അച്ഛന് ഹാർട്ട് ഓപ്പറേഷൻ വേണമെന്നാ ഡോക്ടർ പറയുന്നത്.
2: ചെങ്ങന്നൂരിലെ ഡോക്ടർ കെ എം ചെറിയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാണിക്കാൻ മേലായിരുന്നു.
0: വളരെ ചെറിയൊരു മുറിവിലൂടെ ഹൃദയ ശസ്ത്രക്രിയകൾ, മിനിമലി ഇൻവേസീവ് കാർഡിയാക് സർജറി മുഖേന ഏറ്റവും സുരക്ഷിതമായി അതിവേഗം ചെയ്യാം. കെ എം സി ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
0: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
5: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി. പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

മാന്ത്രിക സ്പർശമില്ലാത്ത ഒരു ഹൃദയവുമില്ലല്ലോ. ആ പ്രണയത്തിൻ്റെ മധുരവും നോവും നമ്മളിലേക്ക് ഏറ്റവും മനോഹരമായി എത്തിച്ചത് തമിഴ് സിനിമാ ഗാനങ്ങളാണ്. ചിരിയും വിരഹവും പ്രണയത്തിൻ്റെ ഓരോ നിമിഷവും ഈണങ്ങളിലൂടെയും വരികളിലൂടെയും നമ്മുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചു. പ്രണയത്തിന്റെ കൊച്ചു കൊച്ചു ഓർമ്മകളും വർത്തമാനങ്ങളുമായി ഐശ്വര്യ ചൊവ്വ വ്യാഴം ദിവസങ്ങളിൽ രാത്രി 10 മണിക്ക് മറക്കാത്ത ട്യൂൺ ചെയ്യും.

അങ്ങനെ കലക്കൻ പാട്ടൊക്കെ കേട്ട് വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ പാട്ടുകളുമായി കഥകളുമായി ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുകയാണ്. ഇത് റേഡിയോ ജംഗ്ഷൻ, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് കേട്ടോ. ഓ, നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. സ്വാതി, യാത്ര മാത്രം പോരാ, കുറച്ച് സൗന്ദര്യ സംരക്ഷണവും ഉറപ്പു വരുത്തണമെന്ന്. അല്ലോ പിന്നെ, ആർക്കാണ് കൂടുതൽ സുന്ദരിയെ സുന്ദരനുമാകാനായിട്ട് ഇഷ്ടം? ഓക്കെ, അങ്ങനെ പറഞ്ഞുകൊണ്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കാര്യം പറഞ്ഞുതരാം കേട്ടോ. നിങ്ങളല്ലാതെ പിന്നെ എനിക്ക് ആര് എന്ന് പറയുന്ന പോലെ, നിങ്ങൾ പറയുന്നത് പോലെയാണ് നമ്മൾ അല്ലേ. നമ്മൾ ഒന്നിച്ച് പോകുമ്പോഴാണ് ഈ യാത്രയ്ക്ക് ഭംഗിയുണ്ടാവുന്നത്. അപ്പോൾ ഇന്ന് ഒരു കൊച്ചു ബ്യൂട്ടി ടിപ്സായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. താരം കളയാനായിട്ട് കുറേ ആളുകൾ കുറേ കഷ്ടപ്പെടാറുണ്ട് അല്ലേ. ചിലർക്ക് താരം വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാക്കും, കണ്ണിലോട്ടൊക്കെ ഇറങ്ങി കണ്ണിന് ബുദ്ധിമുട്ട്, കൺകുരു, അത് ഇത് ആ എന്ന് വേണ്ട. അപ്പോൾ ഞാൻ കണ്ട കുറച്ച് കാര്യം, ഞാൻ കേട്ട് വായിച്ച കുറച്ച് കാര്യങ്ങളാണ് നിങ്ങൾക്ക് പറഞ്ഞുതരുന്നത് കേട്ടോ. ഈ താരം വരാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് മക്കളെ? ഇത് ഫംഗൽ ഇൻഫെക്ഷൻ കാരണമാണ് കേട്ടോ. മുടിയുടെ ആരോഗ്യത്തെ മാത്രമല്ല, പലപ്പോഴും നമ്മുടെ ചർമ്മത്തിന് പോലും ദോഷം വരുത്തുന്ന ഒരു സാധനമാണ് ഈ താരം. ഈ താരം വർദ്ധിച്ചു കഴിഞ്ഞാൽ ചർമ്മ പ്രശ്നം ഉണ്ടാകും, പലപ്പോഴും ചർമ്മത്തിൽ ചൊറിച്ചിലും പുരുവം കൊഴിഞ്ഞു പോകും. ഇതിന് പരിഹാരമായി ചെയ്യാവുന്ന വൈദ്യത്തിലേക്ക് ഞാൻ കടന്നില്ലല്ലേ, പറഞ്ഞില്ലല്ലേ, പറയാം. പെട്ടെന്ന് അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയാവത്തില്ല. ഈ വളവുകളായ വളവുകളിലൂടെയൊക്കെ കറങ്ങി തിരിഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്യിപ്പിച്ച് പറയണം എന്നാ പറയുന്നേ, അതുകൊണ്ടാണ് ലേറ്റാവുന്ന കേട്ടോ. അപ്പോൾ ആദ്യമായി ഞാൻ പറയുന്നു, നിങ്ങളുടെ അടുക്കളയിലെ കുഞ്ഞനായിട്ടുള്ള ഒരു കുഞ്ഞിന് ഉറുമ്പിനോളം വലുപ്പമുള്ള കടുകിനെ പറ്റിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ കടുക് ഇങ്ങെടുക്കുക. കടുകരച്ച് തലയിൽ പുരട്ടുന്നത് ഒരുപാട് ഗുണം ചെയ്യും. ഇത് ശിരോചർമ്മത്തിൽ പുരട്ടുമ്പോൾ അല്പം ചൊറിച്ചിലൊക്കെ അനുഭവപ്പെടും കേട്ടോ, സാധാരണമാണത്. ഇത്രയും പ്രശ്നമെങ്കിൽ അല്പം തൈരിൽ കലക്കി നമ്മുടെ തലയിൽ പുരട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യുന്നതാണ് പറയുന്നത്. അടുത്തതായിട്ട് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് എന്താ അറിയാമോ? ആര്യവേപ്പില. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൻപുറത്തൊക്കെ മുറ്റത്തൊക്കെ ഒരുപാടുണ്ടായിരുന്നു ആര്യവേപ്പില. അപ്പം അതുള്ളവർ ഇത് അരച്ച് തലയിൽ പുരട്ടി കഴിഞ്ഞാൽ ഒരുപാട് ഗുണം ചെയ്യും. തൈരിൽ കലർത്തി മുടിയിൽ തേച്ച് പിടിപ്പിച്ച് കഴുകുക കേട്ടോ. അതോടൊപ്പം തന്നെ ആര്യവേപ്പില ഇട്ട് തിളപ്പിച്ചാറ്റി വെള്ളം കൊണ്ട് തല കഴുകുന്നതും നല്ലതാണെന്നാണ് പറയുന്നത്. ഇത് തലയിൽ പുരട്ടിയും വെക്കാം, ഫംഗൽ ബാധകളെ ചെറുക്കാൻ കഴിയുന്ന ഒന്നാണിത് കേട്ടോ. അടുത്തതായിട്ട് താരനെ തുരത്തി ഓടിക്കാൻ പറ്റുന്ന വേറൊരു സംഭവമുണ്ട്, ഉലുവ. നമ്മുടെ ഉലുവ ചേട്ടൻ ഒരു പരിഹാരമാണ് കേട്ടോ. താരൻ കളയാനായിട്ട് ഉലുവ കുതിർത്ത് തലയിൽ പുരട്ടാവുന്നതാണ് കേട്ടോ. ഇത് തൈരിൽ ചേർത്തും പുരട്ടാവുന്നതാണ്. ആഴ്ചയിൽ രണ്ടു മൂന്ന് ദിവസം പുരട്ടിയാൽ മതി കേട്ടോ. എന്നും പോയിട്ട് ഉലുവ ഇട്ട് കഴിഞ്ഞ് ഇനി മുടി താരനങ്ങ് മാറുമെന്ന് പറഞ്ഞ് എന്നും കൊണ്ട് തലയിൽ കൊണ്ടിട്ടിട്ട് പ്രശ്നം ഉണ്ടായിട്ട് എന്റെ പുറത്തോട്ട് വരരുത് കേട്ടോ. സ്വാതി പറഞ്ഞിട്ടാണെന്നും പറഞ്ഞേക്കരുത് കേട്ടോ. എല്ലാം മിതമാണ് ഉചിതം, ഏത് കാര്യത്തിനാണെങ്കിലും മിതമാണ് ഉചിതം. ഈ ഉലുവ പുരട്ടി കഴിഞ്ഞുണ്ടല്ലോ നമ്മുടെ തലയിലെ കുറെ അഴുക്ക് പോകുന്ന പറയുന്നത്. അഴുക്കൊക്കെ ഉള്ളവരാണെങ്കിൽ രഹസ്യമായിട്ട് ഇടയ്ക്ക് ഉലുവയൊക്കെ ഇടുന്ന കഴുകി വൃത്തിയാക്കുന്നേ. ഈ ആര് പറഞ്ഞു തരും ഇങ്ങനെയൊക്കെയുള്ള നല്ല നല്ല കാര്യങ്ങൾ, അതാണ് യാത്ര പ്ലസ് ബ്യൂട്ടി ടിപ്സ്. പിന്നെ കുറേ കാര്യങ്ങൾ, പാചകം, പിന്നെ കുറച്ച് പരദൂഷണം അല്ലേ. ഇതൊക്കെയായിട്ട് നമ്മളിങ്ങനെ യാത്ര ചെയ്യുകയാണ്. നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളോടെ അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്ത് നടക്കാനായിട്ട് നമ്മളിവിടെ ഉണ്ടല്ലോ, നമ്മുടെ റെഡി ജംഗ്ഷൻ ഇവിടെ ഉണ്ടല്ലോ. അപ്പോൾ എന്തായാലും നല്ലൊരു പാട്ട് കൂടി കേൾക്കാം, പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്ന വിജയുടെ കണ്ടേൻ കണ്ടേൻ ഇത് പാടിക്കൊളവാക്കുന്നില്ല. കേൾക്കാം, പാടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താവും. അത്രമേൽ സുന്ദരഗാനങ്ങളുമായി ലോകത്തിലെ വിവിധ ഭാഗങ്ങളുടെ കഥകളുമായി പാട്ടുകളുമായി നമ്മളിങ്ങനെ കറങ്ങി തിരിഞ്ഞ് നടക്കുമ്പോൾ ദാ വരുന്നു പാട്ട്. സ്റ്റേ ട്യൂൺഡ്. 91.2

0: നീ ഇതെന്തു ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ? മസാലയും പിടിച്ചിട്ടില്ല, വെന്തതുമില്ല.
1: അയ്യോ, ഞാനിത് നല്ലോണം വേവിച്ചതാണല്ലോ, അത് വെന്തില്ലേ?
0: നീ വല്ല നൂഡിൽസ് വല്ല ഉണ്ടാക്കുന്നതായിരിക്കും നല്ലത്. എന്ന് ഓരോ പരീക്ഷണങ്ങളൊക്കെ നടത്തി എന്റെ വയറും ചീത്തയാക്കും. ഒരു രുചിയില്ല, ഒരു മണവുമില്ല.
1: പിന്നെ ഞാൻ എന്ത് ചെയ്യാനാ? ആരെങ്കിലും ഒന്ന് പറഞ്ഞുതരാനുണ്ടോ? എന്ന് ഓരോന്ന് ഇങ്ങനെ പരീക്ഷിച്ച് പരീക്ഷിച്ച് എനിക്കും മടുത്തു.
0: ഇനിയിപ്പോ നീ സങ്കടപ്പെടുന്ന കാര്യമൊന്നുമില്ല. നീ ആ റേഡിയോ ഒന്ന് ഓൺ ചെയ്തേ.
1: റേഡിയോയോ? അതിപ്പോ എന്തിനാ?
0: എടി, ഈ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് രുചിതാളം എന്ന് പറഞ്ഞൊരു പരിപാടിയുണ്ട്. നീ അത് കേട്ടിട്ട് അതേപോലെയൊക്കെ ഒന്ന് പഠിച്ചു കഴിഞ്ഞാല് ഈ പരാതി ഉണ്ടാവത്തില്ല.
1: എന്നാ പിന്നെ ആ രുചിരഹസ്യം ഞാനും ഒന്ന് അറിയട്ടെ. ഇനി റേഡിയോ തന്നെ ശരണം.
0: രുചിതാളം എല്ലാ ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്ക് നിങ്ങളുടെ സ്വന്തം എന്റെ റേഡിയോ 91.2 ആദ്യ ഐശ്വര്യോടൊപ്പം.
2: ഹലോ, തിരക്കിലാണോ? കുറച്ചു നേരം എനിക്ക് വേണ്ടി തായോ? എത്ര തിരക്കിലാണെങ്കിലും നിങ്ങളുടെ കൂടെ നിഴല് പോലെ ഞങ്ങളുണ്ടാകും. ഈ ഞാനുണ്ടാകും. റേഡിയോ ജംഗ്ഷൻ തീരുന്ന വരെ അതൊരു ഒരു ഒരു ശല്യമാണെന്ന് കരുതിക്കും. എന്നാലും വേണ്ടിയില്ല. നിങ്ങളെന്നെ സ്നേഹിച്ചാലും ഇല്ലെങ്കിലും ഞാൻ നിങ്ങളെ സ്നേഹിച്ചുകൊണ്ടിരിക്കും. അതാണ് റേഡിയോ ജംഗ്ഷൻ. അങ്ങനെയാണ് റേഡിയോ ജംഗ്ഷൻ. നമ്മളീ കൊടുക്കുന്ന സ്നേഹം തിരിച്ചു വാങ്ങണമെന്നുണ്ടോ? നിർബന്ധമാണോ? അങ്ങനെ ആരും നിർബന്ധം പിടിച്ചിട്ടുണ്ടോ? ലോകത്ത് അവരെല്ലാവരും പരാജയപ്പെട്ടു പോയിട്ടേ ഉള്ളൂ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നിങ്ങൾ സ്നേഹം കൊടുക്കുന്ന പരിപാടി, അതായത് തിരിച്ച് കിട്ടും കിട്ടും, എന്നെ സ്നേഹിക്കും എന്നെ സ്നേഹിക്കും എന്ന് വാശി പിടിക്കുന്ന പരിപാടിയൊക്കെ അങ്ങ് നിർത്തിയേക്കണം. ഓക്കെ, നിങ്ങളെ സ്നേഹിക്കുന്നവരെ സ്നേഹിച്ച് അങ്ങോട്ട് അടിപൊളിയായിട്ട് കലക്കനായിട്ട് അങ്ങോട്ട് പോയിക്കോണം കേട്ടോ. അപ്പൊ ഇന്ന് മുതൽ പരാതിയോ പരിഭവങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. ഇനി സ്നേഹത്തിന് വേണ്ടി യാചിക്കാൻ പാടില്ല. നിങ്ങളെ സ്നേഹിക്കുന്നവർ നിങ്ങൾക്ക് ചുറ്റും ഉണ്ടാവുമെന്നതിൽ യാതൊരുവിധ സംശയമില്ല. അവർക്ക് അറിഞ്ഞിരിച്ച് നമ്മുടെ കൂടെ തന്നെ കാണുമെന്നേ. ഓക്കെ, അപ്പോൾ നമുക്ക് ബാക്കി വിശേഷങ്ങളിലോട്ട് പോകാം. ഇത് റേഡിയോ ജംഗ്ഷനിലൂടെ ഇങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നടക്കുമ്പോൾ അടുത്തതായിട്ടെനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മൾ ഈ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ പട്ടിയെ പൂച്ചയും, പട്ടിയെന്ന് വിളിക്കരുത്, ഏറ്റവും പ്രിയപ്പെട്ട ആരുമ പുത്രൻ എന്നൊക്കെ വിചാരിക്കുന്ന ആളുകൾക്ക് ഞാൻ പട്ടി എന്ന് വിളിച്ചതുകൊണ്ടൊന്നും തോന്നരുത്. നായ്ക്കുട്ടികളാണെങ്കിലും നിങ്ങളുടെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ഈ വളർത്തു മൃഗങ്ങളെ ട്രെയിൻ പോകുന്ന ആളുകളുണ്ട്. പക്ഷേ അങ്ങനെ പാടില്ല കേട്ടോ. അങ്ങനെ കൊണ്ടുപോകുന്നതിന് കുറേ നിബന്ധനകളും നിയമങ്ങളും ഉണ്ട്. നമുക്ക് അതൊക്കെ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ. നമ്മുടെ പൂച്ചകളെ നായ്ക്കുട്ടികളെയൊക്കെ ട്രെയിനിനകത്തോട് ഇങ്ങനെ കൊണ്ടുപോകുന്നതിൻ്റെ പേരിൽ പല പല പ്രശ്നങ്ങളും അത്ര ഒരുപാട് കേസുകളും കൂടി വരികയാണ് ഈ കുറച്ച് കാലം കൊണ്ട്. പൂച്ചയെയും നായയെയും തീവണ്ടിയിൽ കൊണ്ടുപോകാൻ വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ് നിർബന്ധമാണ്. പക്ഷേ പലർക്കും അതറിയില്ല കേട്ടോ. സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അരുമകളെ തീവണ്ടിയിൽ നിന്ന് ഇറക്കി വിടാനും ഫൈൻ അടയ്ക്കാനും സാധ്യതയുണ്ട്. ഫൈൻ അടച്ചാലും ഇറക്കി വിടുന്ന സഹിക്കാൻ പറ്റില്ല. കാരണം നമുക്കും കൂടെ ഇറങ്ങേണ്ടി വരും. നമ്മുടെ ജീവനല്ലേ ഇത്, ജീവിതമല്ലേ ഇത്. അങ്ങനെ കരുതി സ്നേഹിക്കുന്ന ആളുകൾക്ക് അത് ഭയങ്കര സങ്കടമായിരിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ എപ്പോഴും വാക്സിനേഷൻ സർട്ടിഫിക്കറ്റുകൾ സൂക്ഷിച്ചുകൊണ്ട് വേണം ട്രെയിന് പോകാനായിട്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ തന്നെ ഈ കുറച്ച് കാലങ്ങളായിട്ട് ജനറൽ കോച്ചിലും ഒക്കെ ഈ നായയും പൂച്ചയൊക്കെ കൊണ്ടുപോകുന്ന ഒരു രീതി, പ്രവണത വർദ്ധിച്ചിട്ടുണ്ട്. പലപ്പോഴും ഇതിനൊക്കെ ഇറക്കി വിടുകയും ചെയ്യാറുണ്ട്. പല അരുമകളെയും സർട്ടിഫിക്കറ്റ് ഇല്ലാതെയാണ് ഇവർ കൊണ്ടുപോകുന്നത് കേട്ടോ. നായകളെ സാധാരണ യാത്രാ കോച്ചുകളിൽ ഫസ്റ്റ് ക്ലാസ് ഒഴികെ കൂടെ കൊണ്ടുപോകാൻ അനുവാദമില്ല കേട്ടോ. ഫസ്റ്റ് ക്ലാസ് AC കൂപ്പയിലും 4 ബർത്ത് ക്യാബിനിലും നായകളെ കൂടെ കൊണ്ടുപോകാം. ഒരു PNR നമ്പറിലായിരിക്കും ടിക്കറ്റ്. ഡോഗ് ബോക്സിലാണ് ബുക്ക് ചെയ്യുന്നതെങ്കിൽ ടിക്കറ്റ് എടുത്ത യാത്രക്കാരൻ കൂടെ ഉണ്ടാകണം. നായ്ക്കുള്ള ആഹാരം ഉടമയായിട്ടുള്ള യാത്രക്കാരൻ ഇടയ്ക്കിടയ്ക്ക് കൊടുക്കുകയും വേണം. അല്ലാതെ നമ്മൾ പോയി ട്രെയിനകത്തൂടെ വെട്ടി വീഴുന്ന മാത്രമല്ല, നമ്മൾ കൊണ്ടുവരുന്ന ആരുമ കുട്ടികൾക്കും എന്തെങ്കിലുമൊക്കെ കൊടുക്കണം കേട്ടോ. ഈ ഗാർഡ് റൂമിനരികിലാണ് ഈ ഡോഗ് ബോക്സ് ഉണ്ടാവുക. രണ്ട് രീതിയിലും സർട്ടിഫിക്കറ്റുകൾ നിർബന്ധമാണ് കേട്ടോ. നായയുടെ ഉടമയുടെ തിരിച്ചറിയൽ കാർഡിന്റെ പകർപ്പ്, വാക്സിനേഷൻ സർട്ടിഫിക്കറ്റ്, 24 മണിക്കൂറിനകമുള്ള ട്രാവൽ ഫിറ്റ് എന്നിവ വേണം. ഫസ്റ്റ് ക്ലാസ് AC ആണെങ്കിൽ ഓൺലൈൻ ബുക്ക് ചെയ്യാം. ഡോഗ് ബോക്സ് ആണെങ്കിൽ ഓഫീസിൽ നേരിട്ട് വന്ന് ബുക്ക് ചെയ്യണം. പൂച്ചകളെ ഏത് ക്ലാസ്സിലും ബുക്ക് ചെയ്യാം. അതെന്താ പൂച്ചയ്ക്ക് കോമ്പുണ്ടോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞിട്ട് കാര്യമില്ല, നിയമം നമുക്ക് മാറ്റാൻ പറ്റില്ലല്ലോ. ബാഗ്, ബാസ്ക്കറ്റ് എന്നിവയിൽ അവയെ സുരക്ഷിതമായിട്ട് വെക്കണം. കോച്ചിലെ മറ്റ് യാത്രക്കാർക്ക് ഇതൊരു ശല്യമാകരുത്, ശല്യം. നിങ്ങളുടെ പൊന്നോമന അടുത്ത വീട്ടുകാർക്ക് പൊന്നോമന ആകണമെന്ന് ഒരു നിർബന്ധവും ഇല്ല.

ഉള്ള എല്ലാ സർട്ടിഫിക്കറ്റുകളും പൂജയ്ക്ക് ഹാജരാക്കണം. അടുത്തൊരു വാർത്ത കിട്ടി ഞാൻ ഞെട്ടിപ്പോയി. കുതിരകളെയും പ്രത്യേക ലഗേജ് വാനിൽ റെയിൽവേ നിയമാവലി അനുസരിച്ച് കൊണ്ടുപോകുന്നുണ്ടെന്നേ. ഒയ്യോ, ഓക്കെ, ഇനി കുറെ കാര്യങ്ങൾ പറയാനുണ്ട്. നമുക്ക് ട്രെയിനിൽ കുറച്ചു നേരം കറങ്ങി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കാം. ടിക്കറ്റ് എടുത്തുകൊണ്ടും ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ പോകാം. ഓക്കെ, ഇതാ വരുന്നു അടുത്ത പാട്ട് കേൾക്കാം. കേട്ടുകൊണ്ടേ ഇരിക്കുന്നത് എൻ റേഡിയോ 91.2.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: ആദ്യത്തെ കൺമണിക്ക് ഇനിയും കാത്തിരിക്കണം. അമ്മയും അച്ഛനും എന്ന സ്വപ്ന സാഫല്യത്തിന് മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ലലബി ഫെർട്ടിലിറ്റി സെന്ററിൽ എക്സ്പേർട്ട് ഡോക്ടേഴ്സിനും അത്യാധുനിക സൗകര്യങ്ങൾക്കുമൊപ്പം ഏറ്റവും ഫലപ്രദമായ ചികിത്സാ രീതികളും.
3: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
4: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
5: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
6: Don't worry. ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

വളവുകളായ വളവുകളൊക്കെ കറങ്ങി തിരിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലൂടെ കഥകൾ കേട്ട് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർത്ത് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ നമ്മളിങ്ങനെ സഞ്ചരിക്കുമ്പോൾ അടുത്തതായിട്ട് ഓണറിൽ എന്റെ കൂടെ ഡ്യൂട്ടിക്ക് ഒരാളോടെ കയറിയിട്ടുണ്ട് നമ്മുടെ സ്വന്തം സൗണ്ട് എഞ്ചിനീയർ സഫീർ ഖാൻ നമ്മുടെ കൂടെ ഉണ്ട് കേട്ടോ. എൻ്റെ അമ്മോ പേരായിട്ട് നിങ്ങൾ പേടിക്കണം, ഭയങ്കര ആജാന ബാഹുവായിട്ടുള്ള ഈ സ്റ്റുഡിയോ ഒക്കെ ഉറപ്പിക്കുന്ന നമുക്കൊരു സൗണ്ട് എഞ്ചിനീയർ ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ എല്ലാവരും ചോക്ലേറ്റ് ബോയ് ആണ്. ഓണറിൽ ഒരു ഓളമൊക്കെ ഉണ്ടാക്കാനായിട്ട് നിങ്ങളുടെ കഥക്കൻ പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാൻ ഇനി മുതൽ നിങ്ങളുടെ കൂടെ ഈ ഒരു കൂട്ടുകാരനും ഉണ്ടാകും. അപ്പോൾ നമുക്ക് ഹൃദ്യമായി സ്വാഗതം ചെയ്യണം കേട്ടോ. ഇനിയുള്ള എൻ്റെ പരിപാടികളിൽ സഫീർ ഖാനെ ഈ ഓണെയർ ഡ്യൂട്ടിയിൽ നിന്ന് പുറത്തു വിടില്ല. സീനിയേഴ്സിന്റെ റാഗിങ് ചെയ്ത് പാവല്ലേ വിട്ടേക്കല്ലേ നമ്മുടെ കുട്ടിയല്ലേ. ഓക്കെ, അപ്പോ ഞാൻ പറയുകയാണ്, ശരത്തിനോടൊപ്പം തന്നെ ഇനിയുള്ള പാട്ടുകളൊക്കെ പ്ലേ ചെയ്യാനായിട്ട് ഈ കൂട്ടുകാരനും ഉണ്ടാവും. ഓക്കെ, അപ്പൊ ഞാൻ ഇനി അടുത്തതായിട്ട് പറയാനായിട്ട് പോകുന്നത് നമുക്ക് കുറച്ച് പരദൂഷണം പറഞ്ഞാലോ. പരദൂഷണം പറയാൻ ആർക്കാണ് അല്ലേ, കേൾക്കണ്ടെന്ന് പറഞ്ഞാലും ഒരു ചെവി അങ്ങോട്ട് കൊടുക്കും. പുരുഷനോട് ശമ്പളവും സ്ത്രീകളോട് വയസ്സും ചോദിക്കരുതെന്നാണ് ഒരു പൊതുവിലൊരു ധാരണ. പക്ഷേ എന്നാലും അന്യൻ്റെ മുതലും അന്യൻ്റെ അസ്ഥിയും അറിയാൻ നമ്മൾ മലയാളികൾക്ക് എന്തോ ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ഒരു ക്യൂരിയോസിറ്റിയാണ്. അപ്പോൾ അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് ഇന്ത്യയിൽ ഏറ്റവും അധികം ആസ്തി മൂല്യമുള്ള താരദമ്പതിമാരെ പറ്റിയിട്ടാണ്. നിങ്ങൾ മനസ്സിലോട്ട് ആരായിരിക്കും വരുന്നത്, ആരുടെ പേരായിരിക്കും വരുന്നത്, ആരാണെന്നറിയോ, ഭയങ്കര പൈസ ആണെന്നേ. എന്നാലും കുറച്ച് പരദൂഷണം പറയല്ലേ, ഇത് കേട്ടിട്ട് വലിയ ജാടയിട്ട് വന്ന സഫീർ ഖാനും ഈ കഥ കേൾക്കാൻ ഈ പരദൂഷണം കേൾക്കാനായിട്ട് ചെവി കൂർപ്പിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇന്ത്യയിൽ ഏറ്റവും അധികമുള്ള അധിക ആസ്തിയുള്ള താരദമ്പതികൾ വിരാട് കോഹ്ലിയും അനുഷ്ക ശർമ്മയുമാണ് കേട്ടോ. ഏറ്റവും പുതിയ കണക്കനുസരിച്ചിട്ട് 1,300 കോടി രൂപയാണ് ഇവരുടെ ആസ്തി മൂല്യം. ക്രിക്കറ്റ് താരം വിരാട് കോഹ്ലിയുടെ വരുമാനം പ്രധാനമായും ബ്രാൻഡ് എൻഫോഴ്സ്മെന്റിൽ നിന്നാണ് കേട്ടോ. പ്യൂമ, ഔഡി ഉൾപ്പെടെ 30 ബ്രാൻഡുകളുടെ മുഖമാണ് അദ്ദേഹം. കൂടാതെ ക്രിക്കറ്റ് കരാർ, ഐ പി എൽ മാച്ച് ഫീസ് എന്നിവയിൽ നിന്നും വരുമാനമുണ്ട്. മൊത്തം 1,050 കോടി രൂപയാണ് കോഹ്ലിയുടെ മാത്രം ആസ്തി. 2 പതിറ്റാണ്ടായിട്ട് ബോളിവുഡിൽ സജീവമായിരുന്ന അനുഷ്കയുടെ മൊത്തം ആസ്തി 250-300 കോടിയൊക്കെയാണെന്ന്. എൻ്റെ മൊന്നോ, ഒരു സിനിമയിൽ നിന്ന് 12-18 കോടി രൂപ മാത്രമാണ് അവർക്ക് വരുമാനമായിട്ട് ലഭിക്കുന്നതെന്ന്. ഇതിന് പുറമെ പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനം ഉണ്ടെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഒരു ഷാമ്പുവിൻ്റെ പരസ്യം ചിത്രീകരിച്ചപ്പോൾ ഉണ്ടല്ലോ, 2013 ഇവർ രണ്ടുപേരും ആദ്യമായിട്ട് കണ്ടുമുട്ടുന്നത്. പിന്നീട് അവർ പ്രേമിച്ച് 2017 എടാ സഫീർ ഖാനെ 2017 അവർ കല്യാണം കഴിച്ചു. മുംബൈയിൽ വർളിൽ 34 കോടി രൂപയുടെ അപ്പാർട്ട്മെന്റ് ഉണ്ട്. മുംബൈയിൽ തന്നെ വേറെ 3 അപ്പാർട്ട്മെന്റും ഉണ്ടെന്നാ വേറെ പല ആളുകൾ എന്നോട് പറഞ്ഞു. മാത്രമല്ലടാ, അലിബാഗിൽ 70 കോടി രൂപയുടെ ആഡംബര ബംഗ്ലാവുണ്ട്. 5.1 ഏക്കർ സ്ഥലവും ഗുരുഗ്രാമിൽ 80 കോടിയുടെ ബംഗ്ലാവും ഇതിലുൾപ്പെടുന്നു. അത്യാഡംബര കാറുകളുണ്ടല്ലോ, കാറുകൾ കണ്ടു കഴിഞ്ഞാൽ ഞെട്ടിപ്പോവും. എന്റെ പൊന്നോ, പരദൂഷണം പറഞ്ഞപ്പോ ഒരു സമാധാനം. അപ്പൊ എന്തായാലും ക്ഷീണത്തിൽ കുറച്ച് പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെത്താം. ഇനി വരുന്ന പാട്ടുകളൊക്കെ നമ്മുടെ സഫീർ ഖാന്റെ പാട്ടുകളായിരിക്കും. ഇതുവരെ കേട്ട പാട്ടുകളുടെ ഉത്തരവാദിത്വം ഞാനും ഇനിയുള്ള പാട്ടുകളുടെ ഉത്തരവാദിത്വം ഇദ്ദേഹത്തിനാണ് കേട്ടോ. ഓക്കെ, പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെത്താം. സ്റ്റേ ട്യൂൺഡ്. 91.2 ആൻഡ് റെഡി.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതിമത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7-9-9-8-7. മറ്റൊരു നമ്പർ 9846-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒന്നില്ല. ജീവിതം ഒരിക്കൽ ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

വളവുകളായി വളവുകളൊക്കെ കറക്കി തിരിഞ്ഞ് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളുടെ കഥകൾ പറഞ്ഞ് പാട്ട് കേട്ട് ഒന്നായി ഒന്ന് ചേർന്ന് ഒരേ മനസ്സിൽ ഒരേ താളത്തിൽ നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ് സൗണ്ട് എഞ്ചിനീയർ. ഞാൻ സംസാരിക്കുന്ന സമയത്ത് അവിടെ മിക്സ് ചെയ്യുമ്പോൾ ഒന്നും നിങ്ങൾക്ക് എന്തെങ്കിലും സൗണ്ടുകളോ ഭൂകമ്പങ്ങളോ ഒക്കെ ഔട്ടടിക്കുവാണെന്നുണ്ടെങ്കിൽ ഇതിന് ഉത്തരവാദിത്തം മുഴുവൻ നമ്മുടെ സഫീർ ഖാനാണ്. പിന്നെ ഒരു കാര്യം കൂടി കേട്ടോ, നമ്മുടെ ഒച്ചിനെ പറ്റി പറയുകയാണെന്നുണ്ടെങ്കിൽ ചില്ലറക്കാരനല്ല, പുള്ളിക്കാരൻ ചില്ലറക്കാരനല്ല, നമ്മുടെ എൻട്രോഡിയോ 91.2 സൗണ്ട് എഞ്ചിനീയർ സഫീർ ഖാൻ മൂവിയിലൊക്കെ മിക്സൊക്കെ ചെയ്തിട്ടാണ് വന്നിരിക്കുന്നത്. ഇത്രയും എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളൊരു സൗണ്ട് എഞ്ചിനീയറിനെ നമുക്ക് കിട്ടിയെന്ന് പറയുന്നത് വലിയ സന്തോഷമുള്ള കാര്യം തന്നെയാണ്. ഓക്കെ ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും ഈ തുട്ട് നോട്ട് ഒരു വലിയ സംഭവം തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ. അല്ലേ, ആവശ്യത്തിന് പൈസ വേണം, അധികമല്ല അല്ലേ. അങ്ങനെ നമ്മൾ പലപ്പോഴും പണത്തിൻ്റെ പ്രാധാന്യത്തെ പറ്റിയിട്ടും പണമില്ലായ്മയുടെ പ്രശ്നങ്ങളെ പറ്റിയിട്ടും ഒക്കെ സംസാരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ പറയാൻ പോകുന്നത് അതല്ല കേട്ടോ. 20 രൂപ, പണ്ടൊരു ചുമന്ന ഒരു തുട്ടുണ്ടായിരുന്നല്ലോ, തുട്ടല്ലല്ലോ, നോട്ടുണ്ടായിരുന്നല്ലോ 20 രൂപയുടെ, അതിലൊരു ദ്വീപ് കാണാം. ആ അതിനെ പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങളൊന്ന് പറഞ്ഞാലോ. ഞാൻ കണ്ട എല്ലാ കാര്യങ്ങളും നിങ്ങളോട് പറയാതെ എനിക്കൊരു സമാധാനം ഇല്ലെന്നേ. ചുവപ്പും ഓറഞ്ചും കലർന്ന പഴയ 20 രൂപ നോട്ട് ഓർമ്മയുണ്ടോ? ഉണ്ടോ ഉണ്ടോ ഉണ്ടോ. ആ നോട്ടിന്റെ പിൻഭാഗത്ത് മനോഹരമായിട്ടുള്ള ഒരു ദ്വീപിന്റെയും ലൈറ്റ് ഹൗസിന്റെയും ചിത്രം കാണാവോ?

കയ്യിലുണ്ടെങ്കിൽ ആ നോട്ട് എടുത്തു നോക്കിയേ. കേവലം ഒരു സാങ്കല്പിക ചിത്രമല്ല ഇത് കേട്ടോ, നമ്മുടെ ഇന്ത്യയിൽ തന്നെ നേരിട്ട് പോയി കാണാൻ സാധിക്കുന്ന ഒരു യഥാർത്ഥ ദ്വീപാണിത്. ആൻഡമാൻ നിക്കോബാർ ദ്വീപ സമൂഹങ്ങളിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലൊന്നായിട്ടുള്ള നോർത്ത് ബേ ഐലൻഡ് ആണിത് കേട്ടോ. ആൻഡമാനിലേക്ക് ഒരു യാത്ര പോകാൻ നിങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ടെങ്കിൽ ഈ ഒരു നോർത്ത് ദ്വീപ് തീർച്ചയായിട്ടും നിർബന്ധമായിട്ട് ഉൾപ്പെടുത്തേണ്ടതാണ് കേട്ടോ. നോട്ടിൽ കാണുന്ന ഈ ഒരു ലൈറ്റ് ഹൗസും കടലും പശ്ചാത്തലമാക്കിയിട്ടുള്ള പ്രശസ്തമായിട്ടുള്ള ഒരു ചിത്രം എടുത്തത് എവിടെ നിന്നാണെന്നറിയാവോ? ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടിയായിട്ടുള്ള മൗണ്ട് ഹാരിയറ്റിൽ നിന്നാണ് ഈ ഒരു ഫോട്ടോ ക്യാമറയിൽ പകർത്തിയത്. മൗണ്ട് ഹാരിയറ്റ് നാഷണൽ പാർക്കിന്റെ മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് നോട്ടിൽ നമ്മൾ കാണുന്നത് കേട്ടോ. ഇപ്പോൾ മൗണ്ട് മണിപ്പൂർ എന്ന് പേര് മാറ്റിയായി ഇവിടേക്ക് ട്രക്കിംഗ് നടത്തി മുകളിലെത്തിയ പഴയ 20 രൂപ നോട്ട് കയ്യിൽ പിടിച്ച ആ ലൈറ്റ് ഹൗസിനൊപ്പം നിന്ന് മനോഹരമായിട്ടുള്ള ചിത്രങ്ങൾ എടുക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഓക്കെ, എന്ത് രസമാണ് അല്ലേ? എങ്ങനെയൊക്കെ എടുത്ത് പിക്കൊക്കെ ഇടും. നമ്മൾ റേഡിയോ ജംഗ്ഷനിലൂടെ എത്ര എത്ര സ്ഥലത്ത് പോയിരിക്കുന്നു. ഇവിടെ തന്നെ എനിക്ക് തോന്നുന്നു ഐ തിങ്ക് ഒരു 3 തവണ ഞങ്ങൾ പോയിട്ടുണ്ടെന്ന് തോന്നുന്നു. നോർത്ത് ബേ ഐലൻഡിന്റെ സഞ്ചാരികൾക്കിടയിൽ പ്രിയങ്കരമാക്കുന്നത് അവിടുത്തെ പവിഴപ്പുറ്റുകളുടെ സാന്നിധ്യമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇതിനെ കോറൽ ഐലൻഡ് എന്നും വിളിക്കാറുണ്ട്. അച്ചടാ നല്ല വെള്ള മണൽ വിരിച്ച തീരങ്ങളും സ്ഫടികം പോലെ തെളിഞ്ഞ കടൽ വെള്ളവും അതിനിടയിലെ വർണ്ണാഭമായിട്ടുള്ള മത്സ്യങ്ങളും കടൽ ജീവികളും ഏതൊരു പ്രകൃതി സ്നേഹിയുടെ മനം കുളിരി കോരിപ്പിക്കുന്ന ഒന്നാണ്. എന്നാ നമ്മൾ അവിടെ കറങ്ങി തിരിഞ്ഞ് നടക്കുകയാണ് കേട്ടോ. അങ്ങ് പണ്ട് ബ്രിട്ടീഷ് ഭരണകാലത്ത് പോർട്ട് ബ്ലെയറും സമീപത്തുള്ള റോസ് ഐലൻഡും ഒരു വലിയ ഭരണ കേന്ദ്രങ്ങളായിട്ട് മാറിയിട്ടുണ്ടെങ്കിലും നോർത്ത് ബേ ഐലൻഡിൽ അവർ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഒന്നും കാര്യമായി നടത്തിയില്ല എന്നതാണ് ഇതിന് കാരണം. കപ്പലുകൾക്ക് സുരക്ഷിതമായി നങ്കൂരമിടാനും തീരദേശത്ത് നിരീക്ഷിക്കാനും മാത്രമാണ് ബ്രിട്ടീഷുകാർ ഈ ഒരു ദ്വീപ് ഉപയോഗിച്ചിരുന്നത്. ഈ ഒരു കാരണം കൊണ്ടാണ് ഇവിടുത്തെ പവഴപ്പുറ്റുകൾക്ക് യാതൊരുവിധ കേടുപാടുകളും കൂടാതെ ഇന്നും സംരക്ഷിക്കപ്പെടുന്നതെന്ന് ഓർക്കണം കേട്ടോ. ഇവിടേക്ക് പോകാനായിട്ട് പ്രവേശന ഫീസൊന്നും വേണ്ട. ഈ ദ്വീപിലേക്ക് പ്രവേശിക്കാൻ സഞ്ചാരികളിൽ നിന്നും പ്രത്യേക എൻട്രി ഫീസ് ഒന്നും ഈടാക്കുന്നില്ല എന്നതാണ് ഏറ്റവും രസകരമായിട്ടുള്ളൊരു കാര്യം കേട്ടോ. ദ്വീപിലേക്കുള്ള ബോട്ട് യാത്രയ്ക്കും അവിടുത്തെ വാട്ടർ സ്പോർട്സ് വിനോദങ്ങൾക്കും മാത്രമേ പണം നൽകേണ്ടതായിട്ടുള്ളൂ. എന്തായാലും ഈ ഒരു വെക്കേഷൻ തീരുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ട്രൈ ചെയ്യണം. എന്തായാലും റേഡിയോ ജംഗ്ഷനിലൂടെ ഞങ്ങൾ ഇവിടെ കറങ്ങിത്തിരിഞ്ഞ് എങ്ങോട്ട് പോടല്ലേ, ഓടല്ലേ, ഓടിപ്പോവല്ലേ. ഞാൻ വിളിച്ചോണ്ട് വന്നെയാണ്, കൈവിട്ട് പോകരുത്. ഞാൻ കഥ പറഞ്ഞിരിക്കുന്ന സമയം കൊണ്ട് ഞാൻ വിളിച്ചോണ്ട് വന്ന യാത്രക്കാർ എങ്ങോട്ടെങ്കിലും ഇറങ്ങി പോവാ. അങ്ങനെ പോകാൻ പാടില്ല. അതാ വരുന്നു കലക്കൻ പാട്ടുകൾ, പാട്ടൊക്കെ കേട്ടിട്ട് വേഗം തിരികെ എത്താം. സ്റ്റേ ട്യൂൺ 91.2 FM.

യെസ് വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു റേഡിയോ 91.2. ഇത് റേഡിയോ ജംഗ്ഷൻ, കൂടെയുള്ളത് നിങ്ങളുടെ സ്വന്തം സ്വാതിയാണ്. അപ്പോൾ നമ്മളെല്ലാവരും കൂടി ഇങ്ങനെ സഞ്ചരിക്കുകയാണ്, പാട്ടുകളൊക്കെ കേട്ടു, കുഞ്ഞു ഇമ്മിണി ഇമ്മിണി ഇമ്മിണി വിശേഷങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നമ്മളിങ്ങനെ സഞ്ചരിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ കാര്യമൊക്കെ പറഞ്ഞു വന്നപ്പോഴേക്കും സ്റ്റേഷൻ ക്ലോക്ക് ഇങ്ങനെ പറയുകയാണ്, സ്വാതി പ്രോഗ്രാം വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി, യാത്രയൊക്കെ അവസാനിപ്പിച്ച് തിരികെ വന്നോളൂ. ഓക്കെ, എല്ലാവരും ഹാപ്പി ആയെന്ന് കരുതുകയാണ്. എപ്പോഴും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ നിങ്ങളെ സ്നേഹിക്കാൻ മറന്നു പോകരുത്, അതോടൊപ്പം നിങ്ങൾ കാണാതെ പോകരുത് കേട്ടോ. അപ്പോൾ എപ്പോഴും ഹാപ്പി ആയിട്ടിരിക്കുക. തുടർന്ന് ഒരുപാട് പാട്ടുകളൊക്കെ ആയിട്ട് നമ്മുടെ സഫീർ ഖാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും. തൽക്കാലം ഞാൻ പോകുന്നു, അടുത്ത ദിവസങ്ങൾ നമുക്ക് കേട്ടുമുട്ടാം. സ്റ്റേ ട്യൂൺ 91.2 എൻ്റെ റേഡിയോ, അറിയൂ, ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: എന്നും എപ്പോഴും എവിടെയും കൂട്ടായി എന്റെ റേഡിയോ 91.2.
1: പ്രേമമെന്നാൽ എന്താണു പെണ്ണേ? അത്

0: നമ്മുടെ മുല്ലയ്യത്തെ പണിക്കർ അദ്ദേഹത്തിന് അസുഖമായിട്ട് കിടപ്പാന്നോ?
1: അയ്യോ, ഞാൻ അറിഞ്ഞില്ല. എന്ത് അസുഖം?
0: മേപ്പടിയാനെ ഇങ്ങോട്ടെങ്ങും കാണാത്തത് കൊണ്ട് ചോദിച്ചതാ.
1: ഓ, വിഷമിച്ചു പോയല്ലോ. പുള്ളിക്കാരനെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി ചർച്ച നടന്നതിന് ശേഷം വീട്ടിൽ തന്നെ താനി ചങ്ങിരിപ്പ.
0: അതെന്താ?
1: അതെന്താണ്? തനിക്ക് ഇവിടെ കിട്ടിയില്ലയോ? എത്രയോ വർഷം പഞ്ചായത്ത് മെമ്പറായിട്ടിരുന്ന ആളാ അങ്ങേര്. ഇത്തവണയും പഞ്ചായത്ത് ഇലക്ഷന് മത്സരിക്കണമെന്ന് ഒരാഗ്രഹം പറഞ്ഞു.
0: അത് കൊള്ള, കണ്ണിന് കാഴ്ചയേ ഇല്ല, നടക്കാനും വയ്യ. വർത്താനം പറയുന്നതും വിറച്ചോണ്ട. എന്നിട്ടും ഇനിയും മെമ്പറാകണമെന്നോ?
1: പാർട്ടി കമ്മിറ്റി കൂടിയപ്പോഴ് ഭൂരിപക്ഷം പേരും പുള്ളിക്കെതിരായിട്ടാ സംസാരിച്ചതേ. അതോടെ ആളിപ്പം ഒന്നിനും പോവാതെ വീട്ടിൽ തന്നെ ഇരിക്കുക.
0: എത്രയോ ചെറുപ്പക്കാര് പിള്ളേര് മുദ്രാവാക്യം വിളിക്കാനും പിക്കറ്റിംഗ് നടത്താനും ഒക്കെ പാർട്ടിക്ക് വേണ്ടി നടക്കുന്നു. അവരൊക്കെ കേറി വരട്ടെ എന്ന് ചിന്തിക്കാത്തെന്താ?
1: ഒരിക്കൽ ഗസേരയുടെ രുചി പറ്റിയവരെ പിന്നെയും പിന്നെയും നിൽക്കണമെന്ന് ആഗ്രഹിക്കും.
0: ഒരു പ്രാവശ്യം നിന്ന് തോറ്റവരെയും ഒരു പ്രാവശ്യം നിന്ന് ജയിച്ചവരെയും പിന്നെ നിർത്തരുത്.
1: ആടൊന്നും നടക്കുന്ന കാര്യമല്ല.
0: ഒരു പ്രാവശ്യം കൈമുട്ടിലെ ഭാർഗവൻ ഇലക്ഷനിന്ന് തോറ്റു. സ്വന്തം പാർട്ടിക്കാര് തന്നെ ആ തോൽപ്പിച്ചതെന്ന് വിശ്വസിച്ച് പാർട്ടിയിൽ നിന്ന് അങ്ങ് വിട്ടു.
1: എന്നിട്ട് ചേർന്ന പാർട്ടിക്കാരെ സ്ഥാനാർത്ഥി ആക്കാത്തത് കൊണ്ട് ആ പാർട്ടിയിൽ നിന്നും അങ്ങ് വിട്ടു.
0: ഇപ്പൊ ഏതിലാ?
1: ഇപ്പൊ നാടൻ കോഴിയുടെ കച്ചവടം തുടങ്ങിയെന്നാ കേക്കുന്നെ.
0: അതാ നല്ലത്. പൊതുജനങ്ങളെ സേവിക്കാതെ കോഴികളെ സേവിക്കട്ടെ.
2: അമ്മാവാ, അമ്മാവൻ ആർക്കെങ്കിലും എന്തെങ്കിലും സാമ്പത്തിക സഹായം ചെയ്തായിരുന്നോ?
1: എന്താ ശിവ
2: കൊടുത്തായിരുന്നോ?
0: അല്ലേ, ഞങ്ങൾ ആർക്കൊക്കെ സംഭാവന കൊടുക്കുന്നു നീ അന്വേഷിക്കുന്ന എന്തിനാ? ഇയാൾ ആരാ? വരുമാനം പരിശോധിക്കുന്ന ഉദ്യോഗസ്ഥനോ?
1: ഇയാളെ കാര്യം എന്താന്ന് വെച്ചാ അങ്ങ് പറ.
2: ഞാൻ ഒരാൾക്ക് 300 രൂപ കൊടുത്തായിരുന്നു.
0: അതാർക്കാന്ന് ഞാൻ പറയാം. ആഞ്ഞിലിത്തറായ കൃഷ്ണൻകുട്ടിക്ക്. എന്താ ശരിയല്ലയോ?
2: ശരിയാ. ഞാൻ മാത്രമല്ല, ഈ നാട്ടിലെ പലരും കൊടുത്തു.
1: അവൻ ആ കാശ് കൊണ്ടൊരു പെട്ടിക്കട തുടങ്ങി. മുറുക്കാനും നാരങ്ങാളത്തിന്റെ ഒക്കെ കച്ചവടം നടക്കുന്നുണ്ട്.
2: കൃഷ്ണൻകുട്ടിക്ക് കാശ് കൊടുത്തോന്ന് അറിയാനാ ഞാൻ ചോദിച്ചത്.
0: അയ്യോ, അത് നേരെ അങ്ങ് ചോദിച്ചാ പോരായോ?

0: എന്നാ നേരെ ഞാനങ്ങ് പറയാം, കൃഷ്ണൻകുട്ടി എക്സൈസ് കാര് പിടിച്ചോണ്ട് പോയി.
1: അയ്യോ എന്തിനാ?
0: ഒരുവിധം ഭംഗിയായിട്ട് കച്ചവടം നടന്നുകൊണ്ടിരുന്നതാ അമ്മാവ. രാത്രി 8 മണി കഴിയുമ്പോ അവന്റെ കടയും മദ്യ കച്ചവടം നടത്തും.
2: ഇവനോട് ഇത് ആര് പറഞ്ഞു കൊടുത്തതാ?
0: ആരും പറഞ്ഞു കൊടുക്കുന്നതല്ല. ആദ്യം പലരും സാധനം മേടിച്ചോണ്ട് വരും, സോഡയും ഗ്ലാസും അവൻ കൊടുക്കും. കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ അവൻ അതിന്റെ കച്ചവടം വന്ന് തുടങ്ങി.
3: ജീവിക്കാൻ മറ്റൊരു മാർഗമില്ലാത്തവനും രോഗിയും ആയതുകൊണ്ടാ നാട്ടുകാരെല്ലാം അവനെ സഹായിച്ചതും കട തുടങ്ങിയതും.
0: പഴയ പെട്ടിക്കട സാധാരണ ഒരു പൈസ പോലും മേടിക്കാതെ കട കൊടുത്തത്.
2: അത് ഞാൻ അറിഞ്ഞു.
0: ആരാണ്ട് ന്യൂസ് കൊടുത്ത എക്സൈസുകാർ വന്നതെന്ന് പറഞ്ഞത്.
3: ന്യൂസ് കൊടുത്തവരെ കുറ്റപ്പെടുത്തുന്ന എന്തിനാ?
0: മദ്യക്കച്ചവടം ഇല്ലാതെ തന്നെ അവിടെ നല്ല കച്ചവടം ഉണ്ടായിരുന്നു അമ്മാവി. തൊഴിലാളികളെ ഒരുപാട് പേര് അവിടെ നിന്ന് സാധനം മേടിച്ചോണ്ടിരുന്നെ.
2: ആ കടയുടെ തൊട്ടടുത്ത് ചാക്കറി നടത്തുന്ന അലിയാരാശന്റെ കടയില് സിഗരറ്റ് കച്ചവടം ഉണ്ടായിരുന്നു. ഇവൻ ഈ മുറുക്കാൻകട തുടങ്ങിയപ്പോ ആശാൻ സിഗരറ്റ് കച്ചവടം അങ്ങ് നിർത്തി. 10 പൈസ യമന് കിട്ടിട്ടുണ്ടെങ്കിൽ കിട്ടിക്കോട്ടെന്ന് വിചാരിച്ചു.
3: ആരും ഇല്ലാത്തവനാണെന്നും രോഗിയാണെന്നുള്ള പരിഗണന പലരും കൊടുത്തു.
0: അമ്മാവി അവൻ നോക്കിയപ്പോ മുറുക്കാനും നാരങ്ങാവെള്ളവും കച്ചവടം ചെയ്യുന്നതിനേക്കാൾ ലാഭം കിട്ടും സർക്കാരിന്റെ ടോണിക്കൊഴിച്ചു കൊടുത്താൽ.
2: അങ്ങനെ വിചാരിച്ചതുകൊണ്ടാ കുടുക്കി ചെന്ന് വീണത്.
0: മെമ്പർ വരെ പറഞ്ഞ് അങ്ങോട്ട് പോയിട്ടുണ്ട്.
3: അവൻ എന്തിനാ ഇത്രയും ആർത്തി കാണിച്ച് കാശുണ്ടാക്കാൻ നോക്കിയത്?
2: ഇനി അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
3: അതെ, ആപത്ത സമയത്ത് ഓരോരോ ദുഷിച്ച ചിന്തകൾ തനിയേ തലച്ചോറിൽ ഉദിക്കും. വിനാശകാലേ വിപരീത ബുദ്ധി.

0: നമസ്കാരം. എന്റെ റേഡിയോ 91.2 ചുറ്റുവട്ട വിശേഷങ്ങളിലേക്ക് സ്വാഗതം. കൂടെയുള്ളത് ഐശ്വര്യയാണ്. സ്വകാര്യ സ്ഥാപനങ്ങളിലെ വിവിധ ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി കൊട്ടാരക്കര ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിന്റെ നേതൃത്വത്തിൽ മെയ് 12 അഭിമുഖം നടത്തും. രാവിലെ 10 മുതൽ കൊട്ടാരക്കര എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിലാണ് അഭിമുഖം. കൊല്ലം എംപ്ലോയബിലിറ്റി സെന്ററിൽ ഇതുവരെ ഒറ്റത്തവണ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാത്ത ഉദ്യോഗാർത്ഥികൾക്ക് അന്നേ ദിവസം രജിസ്റ്റർ ചെയ്യാൻ സൌകര്യമുണ്ടായിരിക്കും. പ്ലസ് ടു യോഗ്യതയുള്ള 18-ഉം 35-ഉം മധ്യേ പ്രായമുള്ളവർക്ക് അഭിമുഖത്തിൽ പങ്കെടുക്കാം. താൽപര്യമുള്ളവർ ആധാർ കാർഡും ബയോഡേറ്റയുടെ 3 പകർപ്പുകളും സഹിതം കൊട്ടാരക്കര ടൌൺ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ ഹാജരാകണം. കൂടുതൽ വിവരങ്ങൾക്കായി 8281359930 എന്ന നമ്പറിലോ 8304852368 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. സർക്കാർ വിക്ടോറിയ ഹോസ്പിറ്റലിലെ വിവിധ വിഭാഗങ്ങളിലേക്ക് ആവശ്യമായ IEC ബോർഡുകൾ സ്ഥാപിക്കുന്നതിന് കൊട്ടേഷൻ ക്ഷണിച്ചു. മെയ് 14 ഉച്ചയ്ക്ക് 2 വരെ സ്വീകരിക്കും. പട്ടികജാതി വികസന വകുപ്പിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പുത്തൂർ പ്രീ മെട്രിക് ഹോസ്റ്റലിലെ ആൺകുട്ടികളിലെ ഒഴിവിലേക്കുള്ള സീറ്റിലേക്ക് അപേക്ഷിക്കാം. 5 മുതൽ 10 ക്ലാസ് വരെ പഠിക്കുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കാണ് അവസരം. ബന്ധപ്പെട്ട രേഖകളുടെ പകർപ്പുകൾ സഹിതമുള്ള അപേക്ഷ വെട്ടിക്കവല ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ മെയ് 16 ലഭ്യമാക്കണം. വിശദ വിവരങ്ങൾക്കായി 9947059571 എന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. ജില്ലയിൽ ഒഴിവുള്ള അക്ഷയ കേന്ദ്രങ്ങളിലേക്ക് സംരംഭകരെ തിരഞ്ഞെടുക്കുന്നതിനായുള്ള OMR പരീക്ഷ മെയ് 16 നടക്കും. ആദ്യഘട്ട പരിശോധനയ്ക്ക് ശേഷം നിശ്ചിത യോഗ്യത നേടിയ അപേക്ഷകർക്കാണ് പരീക്ഷ എഴുതാൻ അവസരം. കൂടുതൽ വിവരങ്ങൾക്കായി 04712560311 എന്ന നമ്പറിലോ 04742767605 എന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. ഇതോടുകൂടി ചുറ്റുവട്ട വിശേഷങ്ങൾ ഇവിടെ പൂർണ്ണമാകുന്നു. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2.
1: ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
3: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
4: ഈ ബില്ലൊന്ന് നോക്കിയേ,
5: എന്തുവടി ഇത്?
4: വിലക്കുറവിൽ 1 സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
3: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
6: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: സ്വന്തമാക്കി പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
1: ഈ ബില്ലെന്ന് നോക്കിയേ,
2: എന്തുവടി ഇത്?
1: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
2: എല്ലാത്തിനും വിലക്കുറവാണ്.
1: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
2: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
1: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
0: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ. കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
3: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
4: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
0: എയർ കണ്ടീഷൻ KG wing 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
4: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.

0: വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ് പവർഡ് ബൈ കാഡ്ബറി ഫെറോ റോഷർ ആൻഡ് നെസ്ലെ അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
1: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രോഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
0: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.

0: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാർഡൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: വയറിനാണ് ഇപ്പോഴും എരിച്ചിലും അസ്വസ്ഥതയുമാ.
1: വിഷമിക്കേണ്ട, KMC ഹോസ്പിറ്റലിലെ ഗ്യാസ്ട്രോ എൻട്രോളജി വിഭാഗത്തെ കാണിക്കാൻ മേലായിരുന്നു.
2: വയറ്റിലെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കാൻ പെയിൻലെസ് എൻഡോസ്കോപ്പി EUS സജ്ജീകരണങ്ങളടക്കം അവിടെയുണ്ട്. ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻ ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: കേൾക്കൂ എന്റെ റേഡിയോ 91.2.

അവൻ വരികയാണ്. ആര് വരാണ്? ഞമ്മളെ മജ്നു. എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത്. ലൈല നിക്കണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ചപ്പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: ഇജെന്താ പോവാന്?
1: ഇജെന്താ പോക്ക് ക്യാൻസലായത്?
0: ഞാനൊന്ന് ടെസ്റ്റ് ചെയ്തതാ.
1: കുറച്ചുകാലം കമ്പനി അടിച്ചിറക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടോ?
0: നോക്കി നോക്കാം.

0: കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്നാതിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മുക്കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

0: പൊന്നുമാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ചെങ്ങന്നൂർ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡി അഡിക്ഷൻ സെന്ററിൽ ലഹരിക്ക് അടിമപ്പെട്ടവർക്കും മാനസിക പ്രശ്നം അനുഭവിക്കുന്നവർക്കും വിദഗ്ധ ചികിത്സ ലഭ്യമാണ്.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: കരുനാഗപ്പള്ളി താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ +1 വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
4: എയർ കണ്ടീഷൻ കെ ജി വിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
3: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
5: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത്, എന്റെ റേഡിയോ 91.2.

0: പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പ്ലസ് വൺ പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകൾ നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും. ഏറ്റവും മികച്ച അധ്യാപകർ, ഏറ്റവും മികച്ച ക്ലാസുകൾ.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: വേറിട്ട ശബ്ദം, വേറിട്ട മാതൃക. ഇത് എന്റെ റേഡിയോ 91.2.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: ഇത് ഇൻറെഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉള്ളത് നിങ്ങളെ സ്വന്തം നിങ്ങളുടെ പ്രിയപ്പെട്ട ഐശ്വര്യാണ് കേട്ടോ. അപ്പോൾ ഈ സമയം 4 മണി ആയിരിക്കുകയാണല്ലേ. പകൽ മുഴുവൻ ഓടിത്തീർത്ത തിരക്കുകൾക്കും ബഹളങ്ങൾക്കും ഒരു ചെറിയ വിരാമം ഇട്ടുകൊണ്ട് സൂര്യൻ്റെ ഇങ്ങനെ പതുക്കെ തല വലിച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. നിങ്ങളിപ്പോൾ എവിടെയാണ്? ട്രാഫിക്കിൽ ഇങ്ങനെ കുരുങ്ങിക്കിടക്കുകയാണോ, അതോ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്കുള്ള യാത്രയിലാണോ, അതുമല്ലെങ്കിൽ പ്രിയപ്പെട്ടവർക്കൊപ്പം ഒരു കപ്പ് ചായ കുടിച്ച് ഇങ്ങനെ ഇരിക്കുകയാണോ? നിങ്ങൾ എവിടെയായിരുന്നാലും ആ ഒരു തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ മനസ്സിനെ ഒന്ന് ശാന്തമാക്കാൻ ഒരൽപ്പം സംഗീതവും കുറച്ച് കുറച്ച് വിശേഷവും ഒക്കെ ആയിട്ട് ഞാൻ ദി ഐശ്വര്യ നിങ്ങൾക്കൊപ്പം ഇങ്ങനെ കൂടെ

0: രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: Are you okay, baby?

0: ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
2: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
3: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിൽ കാൽമുട്ടുവേദന, വിട്ടുമാറാത്ത നടുവേദന, ഓസ്റ്റിയോപൊറോസിസ് തുടങ്ങിയ അസുഖങ്ങൾക്കായുള്ള പ്രത്യേക ക്ലിനിക്കിൽ പരിഹാരം കണ്ടെത്താം.
4: ഡോക്ടർ KM ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
5: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
6: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
5: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി, ഡ്രീംസ് മോൾ, കൊട്ടിയം.
7: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിന് വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
8: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-79987. മറ്റൊരു നമ്പർ 9-8-4-6-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
10: യെസ്, കമ്മിങ് ബാക്ക് ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. പുതിയ നിങ്ങൾക്കൊപ്പം കൂടെ തന്നെയുള്ളത്, നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ വെച്ചു തരാനായിട്ട് കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് വേഗം വേഗം വിളിച്ചോളൂ. 9544-7-0-0-9-1-2 എന്ന നമ്പറിലേക്ക് ഈ ഒരു സെയിം നമ്പർ തന്നെ വാട്സപ്പും ആക്റ്റീവാണ്, മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. ഇതേ നമ്മളെ ഒരാൾ വിളിക്കുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ആരാണ് സംസാരിക്കുന്നത്?
11: ഹലോ, ഗുഡ് ഈവനിംഗ്, ഞാൻ
10: പറഞ്ഞോളൂ, ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
11: എനിക്ക് ഉത്രാടിക്കാവിലെ പട്ടോല പന്തലിൽ വളയങ്ങൾ തോരണമായിരുന്നു.
10: പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ?
11: എന്തോ,
10: ഈ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ആർക്കെങ്കിലും വേണ്ടി
11: കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും, ശിവ കുമരകം, അവർക്കെല്ലാം.
10: അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. എനിക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് മണപ്പള്ളിയിൽ നിന്ന് മാളു ആണ് കേട്ടോ. മാളു ചോദിച്ചിരിക്കുന്ന പാട്ട് പൊന്മുണ്ടിയിടുന്ന താറാവ് എന്ന സിനിമയിലെ കുഞ്ഞിമണി ചെപ്പ് തുറന്ന് എന്നെ നോക്കി ആ ഒരു പാട്ടാണ് ഉറപ്പായിട്ടും വെച്ച് തരണേന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആ ഒരു പാട്ട് നമുക്ക് കേൾക്കാം.

0: പ്ലസ് ടു അധ്യാപന രംഗത്ത് കരുനാഗപ്പള്ളി താലൂക്കിലെ എല്ലാ സ്കൂളുകളിലെയും ടോപ്പ് സ്കോറുകളും ഏറ്റവും കൂടുതൽ എ പ്ലസുകളും നേടിയ കരുനാഗപ്പള്ളി മാഗസ് ഇപ്പോൾ തടവ AVHS ജംഗ്ഷനിലും ഏറ്റവും മികച്ച അധ്യാപകർ ഏറ്റവും മികച്ച ക്ലാസുകൾ.
1: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ് 8111828081.
2: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
3: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: തിരികെത്തുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളൊക്കെ കേൾക്കാനായിട്ട് വിളിച്ചോളൂ. 9544747091 എന്ന നമ്പറിലേക്കാണ് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് പാട്ടുകളൊക്കെ വിളിച്ചിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം കേട്ടോ. അതേ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് നമുക്ക് പോയാലോ. ആരാണ് സംസാരിക്കുന്നത്? ആരാണ്? ഓക്കെ, വിളിക്കുന്ന ആരാണ്? ലക്ഷ്മി എന്നാണോ പറഞ്ഞേ? മണിച്ചേട്ടന്റെ ഏത് പാട്ടാണ് വെച്ചു തരേണ്ടത്? നമുക്ക് മണിച്ചേട്ടന്റെ നല്ലൊരു പാട്ട് തന്നെ ഈ ഒരു കോളറിന് വേണ്ടിട്ട് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഗുഡ് ഈവനിങ് എന്റെ റേഡിയോ, എന്റെ റേഡിയോ ഗാനമഞ്ജരിയിൽ പക്കം വന്ത് എന്ന ഗാനം എല്ലാ കൂട്ടുകാർക്കും വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കേൾപ്പിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. മെസ്സേജ് അയച്ചിട്ടുള്ളത് PV മുഹമ്മദ് ആണ്, വടക്കേ വാമനരിൽ നിന്നും. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് നമുക്ക് വീണ്ടും മടങ്ങിയെത്താം കേട്ടോ.

0: എന്താ ചൂട്? ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
1: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറണ്ടിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
0: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
2: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ. ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിതാച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡൻ ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
5: നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകളെല്ലാം കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു വൈകുന്നേരം. നിങ്ങൾക്കൊപ്പം കൂടെ തന്നെ ഉള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യമാണ് കേട്ടോ. അതേ ഒരു കോള് വരുന്നുണ്ട്, നമുക്ക് ആ ഒരു കോളിലേക്ക് പോകാം. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? ഫാത്തിമ. എവിടുന്നാണ് വിളിക്കുന്നത്? തഴവേന. സുഖമായിട്ടിരിക്കുന്ന? സുഖമായിട്ടിരിക്കുന്ന ഫാത്തിമ? വീട്ടിലെല്ലാരും എന്തേ? അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത് ഫാത്തിമയ്ക്ക്
6: വേണ്ടിട്ട്?
5: വെച്ചേരാട്ടോ. ഇനി നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോകാം. ഹായ്, ഞാൻ അമൃത. എനിക്ക് പാടം പൂത്തകാലം എന്ന സോങ് ഒന്ന് വെച്ച് തരുമോ ചേച്ചിയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. ഈ രണ്ട് പാട്ടുകളും ബാക്ക് ടു ബാക്ക് കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താം. അപ്പോഴേക്കും നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് പ്രിയപ്പെട്ട പാട്ടുകളൊക്കെ ചോദിച്ച് വിളിച്ചോളൂ, മെസ്സേജ് അയച്ചോളൂ. 9544 4707 01 2 എന്ന നമ്പറിലേക്ക് വേഗമായിക്കോട്ടെ കേട്ടോ.

0: ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ ചേട്ടാ, എന്തൊക്കെയാണ് വിശേഷം?
1: നല്ല വിശേഷങ്ങൾ തന്നെയാണ്.
0: ഹാപ്പി
1: ആയിട്ടിരിക്കുന്നു.
0: ഏത് പാട്ടാണ് ഞാൻ വെച്ചു തരേണ്ടത്?
1: എന്ന സിനിമയിലെ തൂമന്നോ പരാഗം പോലും എന്നൊരു പാട്ടുണ്ട്, എംജി ശ്രീമോട് പാടിയ പാട്ട്.
0: ഓക്കെ, വെച്ചുതരാട്ടോ.
1: ഓ ഓക്കെ.
0: ഈ ഒരു പാട്ട് നമുക്ക് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോളിലേക്ക് കൂടെ പോകാം അല്ലേ? ഹലോ, ഇതാരാണ് സംസാരിക്കുന്നത്?
2: നമസ്കാരം ഐശ്വര്യ.
0: നമസ്കാരം, ഇതാരാണ് സംസാരിക്കുന്നത്? പറഞ്ഞോളൂ ചേട്ടാ, ഇന്ന് ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? എന്നാലും ഏത് പാട്ട് വെച്ച് തരണം? ഏത് നടനെയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അങ്ങനെയാണെങ്കിൽ അവരുടെ നല്ലൊരു പാട്ട് വെച്ച്
2: തരാം.
0: കേട്ടോ, പാട്ട് വെച്ചിരാട്ടോ.

0: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി ഇഷ്ടം പോലെ പാട്ടുകളുമായി.
1: അങ്ങനെ നമ്മൾ വീണ്ടും മടങ്ങി എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതേ നമ്മൾ അനശ്വരം എന്ന മൂവിയില് നമ്മുടെ ചിത്രശേഷി പാടി ബ്യൂട്ടിഫുൾ ആക്കിയ ഒരു പാട്ടും എം ജി ശ്രീകുമാർ പാടി ബ്യൂട്ടിഫുൾ ആക്കിയ തക്ഷശില എന്ന മൂവിയിലെ പാട്ടുമാണ് നമ്മൾ കേട്ടിട്ട് വീണ്ടും മടങ്ങി എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ തന്നെ നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ടുകൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ മടിച്ചു നിൽക്കാതെ വേഗം വിളിച്ചോളൂ കേട്ടോ. അപ്പോൾ എല്ലാവരും ലാസ്റ്റ് ഒരു മൊമെന്റിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷേ ഇപ്പോൾ തന്നെ വിളിച്ച് തുടങ്ങിക്കോളൂ, മെസ്സേജ് ഇട്ടോളൂ കേട്ടോ. 9544-7000-9100 എന്ന നമ്പറിലേക്കാണ് മെസ്സേജും കോളും ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. വെരി വെരി ഗുഡ് ഈവനിങ് ഐശ്വര്യ, നമസ്തേ. ഇന്ന് ഗാനമഞ്ജരിയിലൂടെ കേൾക്കാൻ ആഗ്രഹിക്കുന്ന ഗാനം രാജ ഹിന്ദുസ്ഥാനി എന്ന ചിത്രത്തിലെ പൽദേശി എന്ന പാട്ടാണ്. ഈ ഒരു പാട്ട് സുകന്യ പ്രയാർ, സിന്ധു ക്ലാപന എന്നിവരുടെ കുടുംബത്തിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. സുഖം എന്ന വിശ്വാസത്തോടെ ചീരാവള്ളി ശിവൻചേട്ടൻ ആണ് കായംകുളത്ത് നിന്ന് മെസ്സേജ് അയച്ചിട്ടുള്ളത്. ചേട്ടാ, ചേട്ടനും അവിടെ സുഖമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമുക്ക് പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ ഇതേ മറ്റൊരു കോൾ കൂടെ വരുന്നുണ്ട്. ആ ഒരു കോളിലേക്ക് കൂടെ പോയാലോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്?
2: എനിക്ക് തല്ലിപ്പൂവിലെ തല്ലിത്തേൻ കുടിക്കുന്നുള്ളൂ.
1: ഓക്കെ, വെച്ചു തരാലോ, വെച്ചു തരാലോ. ആ ഒരു പാട്ട് ആർക്കെങ്കിലും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ? ഈ രണ്ടു ദിവസമായിട്ട് ഈ ഒരു പാട്ടിനോടാണല്ലോ ഭയങ്കര മൊഹബത്ത്. തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ പാട്ടാണ്. അതിനു മുമ്പ് നമ്മുടെ വൈക്കം വിജയലക്ഷ്മി ചേച്ചിയുടെ പാട്ടായിരുന്നു. ഇപ്പൊ ഈ ഒരു പാട്ടാണ് അല്ലേ മോസ്റ്റ് ഫേവറേറ്റ് പാട്ടാണെന്ന് തോന്നുന്നില്ലേ? ഓക്കെ, ഏതായാലും പാട്ട് വെച്ചരാട്ടോ.
2: ഓക്കെ,
1: അപ്പൊ എങ്ങനെയാണ് ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് നമുക്ക് ഷടീ

വീണ്ടും മടങ്ങിയെത്തുകയാണ്. ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇനി നമുക്ക് നേരെ മറ്റൊരു മെസ്സേജിലേക്ക് പോകാം അല്ലേ. ഹായ് മോളെ, എന്റെ പേര് സുജാത. എനിക്ക് ബാല്യകാല സഖി എന്ന സിനിമയിലെ താമരപ്പൂ കാവനത്തിൽ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ? എന്റെ മകൾക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിക്കുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ. അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോയാലോ. ഹലോ ഐശ്വര്യ, ഞാൻ കൊല്ലം കടപ്പാക്കടയിൽ നിന്നും മാധുരിയാണ്. ഇന്നലെ മദേഴ്സ് ഡേ ആയിരുന്നല്ലോ. ലോകത്തുള്ള എല്ലാ അമ്മമാർക്കും ലേറ്റ് മദേഴ്സ് ഡേ ആശംസകള്. എനിക്ക് എന്റെ അമ്മയെ ഒന്ന് കാണാൻ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ ചോദിച്ചിട്ടുണ്ട്. ശരിയാണ്, നല്ലൊരു പാട്ടാണ്. ഈ ഒരു പാട്ട് എത്ര എത്ര കേട്ടാലും നമുക്ക് മതി വരില്ല. അപ്പൊ അമ്മമാരെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.

0: ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG ടു പ്ലസ് ടു ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്, ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
1: റേസറും ക്രീമുകളും ഉപയോഗിച്ച് നിരാശരായോ? വിഷമിക്കണ്ട. ചെങ്ങന്നൂർ ഡോക്ടർ KM ചെറിയൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഡെർമറ്റോളജി വിഭാഗത്തിൽ അമിത രോമ വളർച്ചയ്ക്ക് ലേസർ ചികിത്സ. ഏറ്റവും അത്യാധുനിക ലേസർ സാങ്കേതിക വിദ്യയിലൂടെ ചർമ്മത്തിന് ദോഷകരമല്ലാതെ ഏറ്റവും സുരക്ഷിതമായ ചികിത്സ.
2: KMC ഹോസ്പിറ്റൽ, ചെങ്ങന്നൂർ.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: സൗന്ദര്യ സങ്കല്പം ഇനി സ്വപ്നമല്ല. ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ അലീന. അലീന ബ്യൂട്ടി പാർലർ ആൻഡ് സ്റ്റിച്ചിംഗ് സെന്റർ, അഡ്വക്കേറ്റ് ലൈ, കരുനാഗപ്പള്ളി.
8: ഈ ബില്ലൊന്ന് നോക്കിയേ,
9: എന്തുവടി ഇത്?
8: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
9: എല്ലാത്തിനും വിലക്കുറവാണ്.
8: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
9: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
8: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്നേ വാങ്ങും.
7: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരുമൂട് ആൻഡ് അടൂർ.
10: ചേട്ടാ, നമുക്ക് വാട്ടർ ഫിൽട്ടർ വാങ്ങട്ടെ?
11: പിന്നെ തീർച്ചയായും വാങ്ങണം.
10: എവിടെ നിന്ന് വാങ്ങാനാ?
11: എന്താ സംശയം? 20 വർഷത്തെ സേവന പാരമ്പര്യമുള്ള ജീവന അക്വ എഞ്ചിനീയേഴ്സ് ഉണ്ടല്ലോ, അവിടെ ആകുമ്പോ നമ്മുടെ വെള്ളവും ടെസ്റ്റ് ചെയ്ത് ഫിൽട്ടർ വെക്കാം.
10: അത് ശരിയാ. വെള്ളത്തിലടങ്ങിയിരിക്കുന്ന രാസജൈവ മാലിന്യങ്ങളും ബാക്ടീരിയകളും കണ്ടെത്താൻ അവിടെ അത്യാധുനിക വാട്ടർ ടെസ്റ്റിംഗ് ലബോറട്ടറിയും ഉണ്ട്.
11: മാത്രമല്ല, നല്ല പ്രാഗൽഭ്യമുള്ള ടെക്നീഷ്യന്മാരും ഉണ്ട്. ജീവന വാട്ടർ ടെസ്റ്റിംഗ് ലാബ് ആൻഡ് ജീവന അക്വ എഞ്ചിനീയേഴ്സ് വാട്ടർ ഫിൽട്ടറുകൾ, റെയിൽവേ സ്റ്റേഷൻ റോഡ്, കരുനാഗപ്പള്ളി.
0: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.

0: യെസ് മറിയ താം, ഇത് എന്റെ റേഡിയോ 91.2 രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ചരിയാണ്. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾക്കൊപ്പം തന്നെ ഈ ഒരു പാട്ടുകളെല്ലാം വെച്ച് തന്നുകൊണ്ട് കൂടെ തന്നെയുള്ളത് നിങ്ങളുടെ സ്വന്തം ഐശ്വര്യയും, കൂടെ പാട്ടുകളൊക്കെ വെച്ച് തരുന്നത് നമ്മുടെ സ്വന്തം സൗണ്ട് എഞ്ചിനീയർ സഫീർ ഖാനോടാണ് കേട്ടോ. അപ്പോ വീണ്ടും നമുക്ക് മറ്റൊരു മെസ്സേജിലേക്ക് പോയാലോ. എനിക്ക് അറിയാതെ അറിയാതെ ഈ പവിഴ വാർത്തകൾ അറിയാതെ എന്ന പാട്ട് വെച്ച് തരുമല്ലോ പ്ലീസ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നമുക്ക് ആരാണോ എവിടെ നിന്നാണോ ഈ മെസ്സേജ് അയച്ചത് എന്നൊന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. സാറില്ല, ഇനി മെസ്സേജ് അയക്കുമ്പോൾ നമ്മളുടെ പേരും കൂടി ഒന്ന് മെൻഷൻ ചെയ്യാൻ ശ്രമിക്കുക. ആരായാലും നല്ലൊരു പാട്ട് തന്നെയാണ്, രാവണപ്രഭു എന്ന സിനിമയിലെ പാട്ടാണ്. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം. അതിനോടൊപ്പം തന്നെ മറ്റൊരു കോള് കൂടിയുണ്ട്, ആ ഒരു കോളിലേക്ക് പോകാം കേട്ടോ. ഹലോ, ഗുഡ് ഈവനിങ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഞാൻ ലതികയാ.
0: കല്ലടയിൽ നിന്നാണ് വിളിക്കുന്നത് അല്ലേ?
1: അതെ.
0: ഓക്കെ ചേച്ചി, ഏത് പാട്ടാണ് ഇന്ന് വെച്ച് തരേണ്ടത്?
1: ഊട്ടിപ്പട്ടണമാണ് പാട്ടുണ്ടല്ലോ.
0: ക്രിക്കറ്റിലെ പാട്ടാണ്. ഊട്ടി പോവാൻ വല്ല പ്ലാൻ ഉണ്ടോ? ഉണ്ടോ?
1: വീട്ടിൽ
0: ഊട്ടി പോന്നില്ലേ? പാട്ട് കേട്ടോണ്ട് നമുക്ക് ഇനി ഊട്ടി വരെ പോയാലോ?
1: പാട്ട് കേട്ടോണ്ടിരുന്ന് ഊട്ടി വരെ
0: പോവാ. ആർക്കാരും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുണ്ടോ ഈ ഒരു പാട്ട്?
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും മോക്കും വേണ്ടി.
0: ഓക്കേ, താങ്ക് യു, വെച്ചരാട്ടോ.
1: ശരി.

0: കൽപ്പറ്റ താലൂക്കിലെ പ്രമുഖ CBSE സ്കൂളായ ലോർഡ്സ് പബ്ലിക് സ്കൂൾ 24 വയസ്സിലേക്ക് 2026-27 അധ്യയന വർഷത്തെ പ്രീ കെ ജി മുതൽ പ്ലസ് വൺ വരെയുള്ള ക്ലാസുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു.
1: എയർ കണ്ടീഷൻ കെജിവിംഗിൽ 4 വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് പ്രീ കെ ജി ആരംഭിച്ചിരിക്കുന്നു. AI ആൻഡ് റോബോട്ടിക്സ് ഉൾപ്പെടെ നൂതന സാങ്കേതിക വിദ്യകൾ ഉൾപ്പെടുത്തിയുള്ള പഠനം. ഓൾ ഇന്ത്യ പ്രൈവറ്റ് സ്കൂൾ അസോസിയേഷന്റെ ദ ബെസ്റ്റ് എഡ്യൂക്കേറ്റർ അവാർഡ് നേടിയ ഡോക്ടർ സുഷമ മോഹന്റെ നേതൃത്വത്തിൽ അധ്യാപക പ്രതിഭകളിൽ നിന്നും അമ്മയുടെ ഹൃദയ തുടിപ്പോടെ കുഞ്ഞുങ്ങൾ അറിവിന്റെ നീലാകാശത്തിൽ പറന്നുയരട്ടെ.
0: ലോർഡ്സ് പബ്ലിക് സ്കൂൾ, മാർക്കറ്റ് റോഡ്, കരുനാഗപ്പള്ളി.
2: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111-82-8081.
3: പഴയ പൊന്നു മാറ്റൂ പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
4: നിങ്ങൾ ഡയബറ്റീസ് ഉള്ളവരാണോ? എങ്കിൽ അത് നിങ്ങളുടെ കാഴ്ചയെ ബാധിക്കുന്നതിന് മുൻപ് തന്നെ കണ്ണിനെ ബാധിച്ചേക്കാം. ദയവായി നിങ്ങൾ കണ്ണു പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതാണ്. പൊതുജന താൽപര്യാർത്ഥം പ്രിയങ്ക ഐ ഹോസ്പിറ്റൽ, വവ്വക്കാവ്, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495092537.
5: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
6: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും, 5 വർഷത്തെ ഫുൾ വാറന്റിയും, കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
5: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
7: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815-9496161815.
8: ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, ആധുനിക അധ്യാപന രീതി, മികച്ച പഠന സൗകര്യങ്ങളുമായി LKG to +2 ക്ലാസുകൾ, പാഠ്യേതര പദ്ധതികൾ, ജീവിത അച്ചടക്കമുള്ള ഒരു പുതിയ തലമുറയെ സൃഷ്ടിക്കുന്ന സേഫ് ക്യാമ്പസ്. ഹോളി ട്രിനിറ്റി ആംഗ്ലോ ഇന്ത്യൻ ഇന്റർനാഷണൽ സ്കൂൾ, തേവലക്കര, കൊല്ലം. ഗ്യാരണ്ടി എഡ്യൂക്കേഷൻ, ഗ്യാരണ്ടി ജനറേഷൻ.
9: രശ്മി ഹാപ്പി ഹോം, ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
10: സമയം ഒരുപാട് പൊയ്ക്കൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ പ്രിയപ്പെട്ട പാട്ട് കേൾക്കാനുള്ള സമയമാണ്. വേഗം തന്നെ വിളിച്ചോളൂ 954-47-00-912 എന്ന നമ്പറിലേക്ക്. നമ്പർ ഒന്നും കൂടി പറയാം, 954-47-00-912 എന്ന നമ്പറിലേക്കാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ട് കേൾക്കാൻ വേണ്ടി വിളിക്കേണ്ടത് കേട്ടോ. അപ്പോൾ ഈ ഒരു പാട്ടൊക്കെ വെച്ച് തരാനായിട്ട് ഞങ്ങളുടെ ഇവിടെ കട്ട വെയിറ്റിംഗ് ആണ്. അപ്പോൾ ഒരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോയാലോ. പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്?
11: ആനന്ദ നടനം ആടി ഞാൻ. ആ പാട്ട് കേൾക്കണമല്ലോ. ഇത് ആനന്ദൻ ദിലാനൂരാണ് വിളിക്കുന്നത്.
10: ഓക്കെ, പാട്ട് കേൾക്കാട്ടെ. എന്താണ് പാട്ടിൽ അങ്ങ് തുടങ്ങിയത്?
11: അതെ അതെ, ഇത് പറഞ്ഞാല് പിന്നെ എന്റെ ഭാര്യക്ക് വേണ്ടിയേ
10: ഈ ഒരു പാട്ടല്ലേ.
11: ആ ഭാര്യ ജസ്നക്ക് വേണ്ടിയിട്ടാണ് കമ്മറദളം എന്ന സിനിമയിലെ പാട്ട് ഞാൻ സമർപ്പിക്കുന്നത്.
10: ഓക്കെ, നമുക്ക് കേൾക്കാട്ടോ.
11: ഇനി
10: അടുത്ത മറ്റൊരു മെസ്സേജിലേക്ക് പോവുകയാണെങ്കിൽ, മിന്നാരം എന്ന മൂവിയിലെ നിലാവേ മായ്മോ എന്ന സോങ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുള്ളത് ശൈല ചേച്ചിയാണ് കേട്ടോ. നമുക്ക് ഈ ഒരു പാട്ട് കേൾക്കാം കേട്ടോ.

0: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ന്യൂറോളജി ആൻഡ് ന്യൂറോ സർജറി വിഭാഗത്തിൽ നൽകുന്നു സ്ട്രോക്ക്, പാർക്കിൻസൺസ്, എപ്പിലെപ്സി, കടുത്ത തലവേദന, ഉറക്ക തകരാറുകൾ എന്നിവയ്ക്ക് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ. ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
2: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
1: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീംസ് മോൾ കൊട്ടിയം.
3: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
4: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപ്പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
5: രശ്മി ഹബി ഹോം ഗാനമഞ്ജരി, ഇഷ്ടം പോലെ പാട്ടുകളുമായി.
6: അഗെയിൻ ബാക്ക് ടു ദി റേഡിയോ 91.2. രശ്മി ഹാപ്പി ഹോം ഗാനമഞ്ജരിയാണ് പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ഇതേ മറ്റൊരു കോൾ വരുന്നുണ്ട്, ആ ഒരു കോളിലേക്ക് പോവുക. ഹലോ, ഗുഡ് ഈവനിംഗ്, പറഞ്ഞോളൂ, ഇതാരാണ് സംസാരിക്കുന്നത്? ആരാണ്? ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? അനിയത്തി പ്രാവിലെ ഏത് പാട്ടാണ് വെച്ച് തരേണ്ടത്? ഓക്കെ കേട്ടോ, അതിനോടൊപ്പം തന്നെ മറ്റൊരു മെസ്സേജിലേക്കൂടെ പോകാം. ഹായ് ഐശ്വര്യ, പുതിയകാവിൽ നിന്നും മനു ആണ്. എനിക്ക് സർവമായ മൂവിയിലെ പുതുമഴ എന്ന പാട്ടൊന്ന് വെച്ച് തരുമോ പ്ലീസ് എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഉറപ്പായിട്ടും ഈ രണ്ട് പാട്ടുകളും കേട്ടിട്ട് വീണ്ടും മടങ്ങിയെത്താട്ടോ.

ഓക്കെ ഗായ്സ്, അങ്ങനെ ഈ നല്ല നല്ല പാട്ടുകളൊക്കെ കേട്ടുകൊണ്ട് നമ്മൾ ഈ ഒരു വൈകുന്നേരം അങ്ങ് അടിച്ചു പൊളിച്ചിരിക്കുകയാണ് അല്ലേ. അപ്പോൾ ഇന്ന് വിളിച്ച ഒരുപാട് പേര് വിളിച്ചിട്ടുണ്ടായിരുന്നു, നല്ല നല്ല പാട്ടുകളൊക്കെ ചോദിച്ചുകൊണ്ട് ഒരുപാട് നല്ല നല്ല മെസ്സേജുകളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ സമയം ഒന്ന് നോക്കിക്കേ, സ്റ്റുഡിയോയിലെ ക്ലോക്കിൽ 6 മണിയായിരിക്കുകയാണ് കൃത്യം. അപ്പോൾ എനിക്ക് ടാറ്റ ബൈ ബൈ സി യു പറയാനുള്ള നേരമായിരിക്കുകയാണ്. ഇത്രയും നേരം നിങ്ങൾക്കൊപ്പം പാട്ടുകളൊക്കെ വെച്ച് തന്നുകൊണ്ട് കൂടെ തന്നെ ഉണ്ടായിരുന്നത് സഫീർ ഖാനും ഐശ്വര്യമായിരുന്നു കേട്ടോ. തുടർന്നും നാളെ കൃത്യം 4 മണിക്ക് കേട്ടുമുട്ടാം എന്ന പ്രതീക്ഷയോടുകൂടി കേട്ടുകൊണ്ടേയിരിക്കൂ എന്റെ റേഡിയോ 91.2 ആർ യു. ആസ്വദിക്കൂ, ആഘോഷിക്കൂ.

0: നാട്ടു നന്മയുടെ വേറിട്ട ശബ്ദം. ഇത് എന്റെ റേഡിയോ 91.2.
1: പ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1-ാം സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. വാർത്തകൾ വിശദമായി. ഇന്ത്യയുടെ പുരാതനവും ശ്രേഷ്ഠവുമായ പാരമ്പര്യം വരും തലമുറയ്ക്ക് പകർന്നു നൽകാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൺമറഞ്ഞുപോയ മഹാന്മാർ നൽകിയ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതിയ തലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെ രാജ്യം സമൃദ്ധമാകുമെന്ന് അദ്ദേഹം പറഞ്ഞു. ഗുജറാത്തിലെ സോമനാഥ് അമൃത് പർവ് 2026 സമാപന ചടങ്ങിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു പ്രധാനമന്ത്രി. സോമനാഥ ക്ഷേത്രത്തിലെ പതാക ഭാരതത്തിന്റെ വിശ്വാസ വിജയത്തിന്റെ പ്രതീകമാണെന്നും രാജ്യത്തിന്റെ മഹത്വം വിളിച്ചോതുന്നതാണെന്നും അദ്ദേഹം പറഞ്ഞു. സോമനാഥ് ക്ഷേത്രത്തിലെ ആദ്യ നവീകരണത്തിന് 75 വർഷം പൂർത്തിയാകുന്നതുമായി ബന്ധപ്പെട്ടാണ് അമൃത് പർവ് സംഘടിപ്പിച്ചിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ രൂപീകരിച്ച അനൌപചാരിക മന്ത്രിതല സമിതി ഇന്ന് യോഗം ചേർന്നു. മേഖലയിലെ സ്ഥിതിഗതികൾ യോഗം വിലയിരുത്തി. കേന്ദ്രമന്ത്രിമാരായ JP നദ്ദ, ഹർദീപ് സിംഗ് പുരി, സർബാനന്ദ് സോനോവാൾ, കിരൺ റിജിജു, ജിതേന്ദ്ര സിംഗ്, K. രാംമോഹൻ നായിഡു എന്നിവർ യോഗത്തിൽ പങ്കെടുത്തു. രാജ്യത്ത് പെട്രോളിന്റെയും ഡീസലിന്റെയും സ്റ്റോക്കുകൾ ആവശ്യത്തിന് ലഭ്യമാണെന്നും LPG വിതരണം തടസ്സമില്ലാതെ പുരോഗമിക്കുന്നതായും കേന്ദ്ര സർക്കാർ. ന്യൂഡൽഹിയിൽ അന്തർ മന്ത്രാലയതല യോഗത്തിൽ പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. പൊതുഗതാഗതം കൂടുതൽ ഉപയോഗപ്പെടുത്തണമെന്ന പ്രധാനമന്ത്രിയുടെ അഭ്യർത്ഥന ശ്രീമതി സുജാത ശർമ്മയും ആവർത്തിച്ചു. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണ്യ വിനിമയം ആവശ്യമുള്ള വസ്തുക്കളുടെ ചെലവ് കുറയ്ക്കാൻ പൌരന്മാരോടും വ്യവസായികളോടും അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. ഇന്ന് ന്യൂഡൽഹിയിൽ നടന്ന CII വാർഷിക ഉച്ചകോടിയെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. AICC നിരീക്ഷകരുടെ റിപ്പോർട്ടും ഹൈക്കമാൻഡിന്റെ ചർച്ചകളും കഴിഞ്ഞ ദിവസങ്ങളിൽ നടന്നെങ്കിലും പ്രഖ്യാപനം ഇനിയും വൈകുമെന്നാണ് സൂചന. ഇത് സംബന്ധിച്ച അന്തിമ തീരുമാനം കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയും മുതിർന്ന നേതാവ് രാഹുൽ ഗാന്ധിയും കൈക്കൊള്ളുമെന്നാണ് റിപ്പോർട്ട്. അന്തിമ പ്രഖ്യാപനം ഉണ്ടാകുന്നതുവരെ പ്രവർത്തകർ ഐക്യത്തോടെ മുന്നോട്ട് പോകണമെന്ന് AICC നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതേസമയം മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരനോട് ഡൽഹിയിലെത്താൻ ഹൈക്കമാൻഡ് ആവശ്യപ്പെട്ടു. നാളെ ഡൽഹിയിലേക്ക് പോകുമെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് മാധ്യമങ്ങളോട് പറഞ്ഞു. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. ഖാനപാരയിലെ വെറ്ററിനറി കോളേജ് കളിസ്ഥലത്ത് നടക്കുന്ന സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഉൾപ്പെടെയുള്ള പ്രമുഖർ പങ്കെടുക്കും. പുതുച്ചേരി മുഖ്യമന്ത്രിയായി N. രംഗസ്വാമി ബുധനാഴ്ച സത്യപ്രതിജ്ഞ ചെയ്യും. AINRCയുടെ നേതൃത്വത്തിലുള്ള NDA സഖ്യം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മികച്ച വിജയം നേടിയതിനെ തുടർന്നാണ് 5-ാം തവണയും ശ്രീ രംഗസ്വാമി അധികാരത്തിലേറുന്നത്. തമിഴ്നാട് നിയമസഭയിലേക്ക് പുതുതായി തിരഞ്ഞെടുക്കപ്പെട്ട MLA മാർ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പ്രോടേം സ്പീക്കർ MV കറുപ്പയ്യ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. നാളെയാണ് സ്പീക്കറെ തിരഞ്ഞെടുക്കുന്നത്. TVK അധ്യക്ഷനും മുഖ്യമന്ത്രിയുമായ C. ജോസഫ് വിജയ് നയിക്കുന്ന പുതിയ സർക്കാർ ഈ മാസം പതിമൂന്നിന് മുമ്പ് ഭൂരിപക്ഷം തെളിയിക്കണം. ഉദയനിധി സ്റ്റാലിനാണ് DMK നിയമസഭാ കക്ഷി നേതാവ്. വെള്ളം, വൃത്തി, വിളവ് എന്നീ മേഖലകളുടെ മികവ് വർദ്ധിപ്പിക്കാൻ കണ്ണൂർ ജില്ലയിലെ 9 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നു. ഇതിനായി 15 പേരടങ്ങിയ കർമ്മസമിതി രൂപീകരിച്ച് പ്രവർത്തനം തുടങ്ങി. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി K.O. ശശിധരൻ.
2: മാങ്ങാട്ടിടം, കതിരൂർ, എരഞ്ഞോളി, തില്ലങ്കേരി, മലപ്പട്ടം, കണ്ണപുരം, ചെറുതാഴം, കീഴല്ലൂർ, പാപ്പിനിശ്ശേരി എന്നീ പഞ്ചായത്തുകളിലാണ് ആദ്യഘട്ടത്തിൽ സമഗ്ര പദ്ധതി രേഖ തയ്യാറാക്കുന്നത്. വെള്ളം, വൃത്തി, വിളവ് മേഖലകളിൽ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം നേരിടുന്ന പ്രശ്നങ്ങൾ, പ്രതിസന്ധികൾ, നിർദ്ദേശങ്ങൾ എന്നിവ ശാസ്ത്രീയമായി അപഗ്രഥിച്ച് അവയുടെ സാധ്യതകൾ തിരിച്ചറിഞ്ഞ് പദ്ധതി നിർദ്ദേശങ്ങൾ രൂപീകരിക്കാനും അവ നിശ്ചിത കാലത്തിനകം സാക്ഷാത്കരിക്കാനും ലക്ഷ്യമിട്ടാണ് പദ്ധതി രേഖ തയ്യാറാക്കുന്നത്.
1: ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
1: VBG റാംജി പദ്ധതി നടപ്പാക്കാനുള്ള വിജ്ഞാപനം പുറത്തിറക്കി കേന്ദ്ര സർക്കാർ. ഈ വർഷം ജൂലൈ 1 മുതൽ രാജ്യവ്യാപകമായി നിയമം നടപ്പാക്കുകയാണ് ലക്ഷ്യം. സാമ്പത്തിക വർഷത്തിലുടനീളം 125 ദിവസത്തെ തൊഴിൽ ഉറപ്പു നൽകുന്ന ഈ നിയമം ഗ്രാമീണ ഇന്ത്യയെ ശാക്തീകരിക്കുമെന്ന് ഗ്രാമവികസന മന്ത്രാലയം അറിയിച്ചു. 20 വർഷം പഴക്കമുള്ള മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം MGNREGA 2005 പകരമായാണ് VBG റാംജി നിലവിൽ വന്നത്. രാജ്യത്തെ ഏറ്റവും നീളമേറിയ ഉയരപാതയായ ആലപ്പുഴയിലെ തുറവൂർ അരൂർ പാതയുടെ നീളം കൂട്ടുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: തുറവൂർ മുതൽ അരൂർ വരെ 12.75 കിലോമീറ്ററായിരുന്നു പാതയുടെ നീളം. ഇത് 13.31 കിലോമീറ്ററായി വർദ്ധിപ്പിക്കാനാണ് തീരുമാനം. തുറവൂർ ജംഗ്ഷനിലെ രൂപകൽപ്പനയിൽ മാറ്റമുണ്ടായി. ഇവിടെ 210 മീറ്റർ അധികമായി ഉയരപ്പാത നിർമ്മിക്കണം. തുറവൂർ അരൂർ ഉയരപ്പാതയുടെ നിർമ്മാണം ഏകദേശം 95% പൂർത്തിയായിട്ടുണ്ട്. അരൂരിൽ മാത്രമാണ് നിർമ്മാണം തടസ്സപ്പെട്ടിരിക്കുന്നത്. ഏതാണ്ട് 400 തൂണുകളിലാണ് ഉയരപ്പാത നിർമ്മിക്കുന്നത്. നേരത്തെ അനുഭവപ്പെടുന്ന ഗതാഗത കുരുക്കും ഇല്ലാതായിട്ടുണ്ട്.
1: സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യത. തെക്ക് പടിഞ്ഞാറൻ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെട്ട ന്യൂനമർദ്ദം അടുത്ത 48 മണിക്കൂറിനുള്ളിൽ കൂടുതൽ ശക്തിപ്പെടാൻ സാധ്യതയുണ്ട്. ലക്ഷദ്വീപിനും കേരള തീരത്തിനും സമീപത്തായി ചക്രവാത ചുഴി നിലനിൽക്കുന്നതിനാൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. ഇടുക്കി ജില്ലയിലെ ലോ റേഞ്ച് മേഖലകളിൽ ശക്തമായ വേനൽ മഴയിലും കാറ്റിലും വ്യാപക നാശനഷ്ടം. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
5: തൊടുപുഴ പുളിയമല സംസ്ഥാന പാതയിലെ 7 മൈൽ ഭാഗത്താണ് കാറിന് മുകളിലേക്ക് വൈദ്യുതി തൂൺ ഒടിഞ്ഞു വീണ് അപകടമുണ്ടായത്. മരം കടപുഴകി വൈദ്യുതി ലൈനിലേക്ക് പതിച്ചോടെ സമീപത്തെ ഇലക്ട്രിക് പോസ്റ്റ് ഒടിഞ്ഞ് കാറിന് മുകളിലേക്ക് വീഴുകയായിരുന്നു. അപകട സമയത്ത് വൈദ്യുതി ബന്ധം വിച്ഛേദിക്കപ്പെട്ടതിനാൽ വലിയൊരു ദുരന്തമാണ് ഒഴിവായത്. യാത്രക്കാർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു. സംഭവത്തെ തുടർന്ന് സംസ്ഥാന പാതയിൽ മണിക്കൂറുകളോളം ഗതാഗതം തടസ്സപ്പെട്ടു. തുടങ്ങനാട് മഞ്ഞക്കുന്ന് ഭാഗത്ത് കൂറ്റൻ ആഞ്ഞിലിമരം വീടിന് മുകളിലേക്ക് കടപുഴകി വീണ് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്.
1: വാർഷിക ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ ഇന്ത്യൻ ടീം 1 സ്ഥാനം നിലനിർത്തി. ഇന്ത്യയുടെ റേറ്റിംഗ് 119 നിന്ന് 118 കുറഞ്ഞെങ്കിലും പുരുഷ T20 അന്താരാഷ്ട്ര റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തിയതോടെ റാങ്കിംഗിൽ ഇന്ത്യ ആധിപത്യം തുടരുകയാണ്. IPL ക്രിക്കറ്റിൽ ഇന്ന് പഞ്ചാബ് കിങ്സ് ഡൽഹി ക്യാപിറ്റൽസിനെ നേരിടും. രാത്രി 7:30 ധർമ്മശാലയിലാണ് മത്സരം. ശബരിമലയിൽ ഇടവമാസ പൂജാ ദർശനത്തിനായി വെർച്വൽ ക്യൂ ബുക്കിംഗ് ആരംഭിച്ചു. ഈ മാസം 14 വൈകിട്ട് 5 നട തുറക്കും. അന്നേ ദിവസം പ്രത്യേക പൂജകൾ ഉണ്ടായിരിക്കില്ല. പ്രധാന വാർത്തകൾ വീണ്ടും. രാജ്യത്തിന്റെ പാരമ്പര്യം സംരക്ഷിക്കുന്നതിനോടൊപ്പം പുതുതലമുറയ്ക്ക് അവ കൈമാറുന്നതിലൂടെയാണ് രാജ്യം സമൃദ്ധമാകുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ വിദേശ നാണയ വിനിമയം കുറയ്ക്കാൻ പൌരന്മാരോട് അഭ്യർത്ഥിച്ച് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. കേരളത്തിൽ പുതിയ മുഖ്യമന്ത്രിയെ സംബന്ധിച്ച പ്രഖ്യാപനം വൈകുന്നു. തീരുമാനം പാർട്ടിയുടെ കേന്ദ്ര നേതൃത്വം കൈക്കൊള്ളുമെന്ന് റിപ്പോർട്ട്. അസമിൽ പുതിയ മന്ത്രിസഭ നാളെ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള പ്രമുഖർ ചടങ്ങിൽ പങ്കെടുക്കും. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസങ്ങളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ കാറ്റിനും മഴയ്ക്കും സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ICC ഏകദിന ക്രിക്കറ്റ് റാങ്കിംഗിൽ 1 സ്ഥാനം നിലനിർത്തി ടീം ഇന്ത്യ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
0: നാട്ടുനന്മയുടെ വേറിട്ട ശബ്ദം ഇത് എന്റെ റേഡിയോ 91.2.

0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
1: കേരളത്തിലെ മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
2: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
3: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
4: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
5: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീംസ് മാൾ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
6: ഓച്ചിറയുടെ ഹൃദയഭാഗത്ത് പോലീസ് സ്റ്റേഷന് സമീപം ലിഫ്റ്റ് അടക്കം എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടെ സിംഗിൾ, ഡബിൾ ബെഡ്റൂമുകളുള്ള പുതിയ ഫ്ളാറ്റ് വാടകയ്ക്ക്. കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ പാലപ്പള്ളിയിൽ ആർക്കേഡ്, 8111828081.
7: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
0: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി. ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേപാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
7: ചിത്രരചനയിൽ താല്പര്യമുള്ള കുട്ടികൾക്കായി കരുനാഗപ്പള്ളി വർണ്ണം ചിത്രരേഖ സ്കൂൾ ഓഫ് ആർട്സിൽ പ്രസിദ്ധ ചിത്രകാരൻ അനി വർണ്ണത്തിന്റെ നേതൃത്വത്തിൽ വെക്കേഷൻ ക്ലാസ് April 1 മുതൽ ആരംഭിക്കുന്നു. 666 വേൾഡ് റെക്കോർഡുള്ള ലോകത്തിലെ ഏക സ്ഥാപനം. എങ്കിൽ മടിച്ചു നിൽക്കാതെ അഡ്മിഷനായി വിളിക്കുക 9946124815 9496161815.
8: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എന്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
9: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847779987. മറ്റൊരു നമ്പർ 9846766844. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവ്വം അഭ്യർത്ഥിക്കുന്നു.

0: മികച്ച സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലായ ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസിലെ ഓങ്കോളജി സെന്ററിൽ കീമോതെറാപ്പി, ബയോളജിക് തെറാപ്പി, ഇമ്മ്യൂണോതെറാപ്പി, സർജിക്കൽ ഓങ്കോളജി, റേഡിയേഷൻ ഓങ്കോളജി എന്നിവയിലൂടെ ക്യാൻസറിന് ലോകോത്തര ചികിത്സ.
1: ഡോക്ടർ കെ എം ചെറിയാൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്, ചെങ്ങന്നൂർ.
2: അമ്മ, പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
3: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
4: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി, ആക്സസറീസ്, അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പോൾ റെഡി ആയിക്കോളൂ, സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
5: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.
6: കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ, അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
7: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
6: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ മെയ് 8 മുതൽ 17 വരെയുള്ള തീയതികളിൽ സന്ദർശിക്കൂ ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
8: സ്റ്റേ ട്യൂൺ, റേഡിയോ 91.2.

0: ബിഗ് ബഡ്ജറ്റുള്ള വിവിധ കലാ സാമൂഹ്യ സാംസ്കാരിക പരിപാടികളിൽ നിങ്ങൾ കേൾക്കുന്ന വാക്കാണ് സീസൺ 8 സീസൺ 7 എന്നൊക്കെ പറഞ്ഞ്. ഇത് കഷ്ടപ്പാടും പ്രയാസവുമുള്ള പട്ടിണിക്കാരായ മനുഷ്യരെ സഹായിക്കുന്നതിനു വേണ്ടി നാം ഒരുമിച്ച് 8 വർഷങ്ങൾക്ക് മുമ്പ് ആരംഭിച്ച വിശപ്പുരഹിത കരുനാഗപ്പള്ളി 9ാം വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ഓരോ കുടുംബത്തിനും ഭക്ഷ്യധാന്യങ്ങൾ അവരുടെ വീടുകളിലേക്കും അവർ നേരിട്ട് തീം വാങ്ങിക്കൊണ്ടുപോകുന്ന ഉദാത്തമായ പരിപാടി. ജാതി മത രാഷ്ട്രീയ ഭേദങ്ങൾക്കപ്പുറത്ത് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന വീടുകളെ സഹായിക്കാൻ, അത്തരം മനുഷ്യരെ ചേർത്ത് പിടിക്കാനാണ് ഈ പദ്ധതി. മുൻവർഷങ്ങളിൽ നിങ്ങൾ സഹായിച്ചതുപോലെ ഒറ്റയ്ക്കും കൂട്ടായും കുടുംബസമിതികളുടെയും കുടുംബയോഗങ്ങളുടെയും വാട്സപ്പ് ഗ്രൂപ്പുകളുടെയും ഒക്കെ പേരിൽ നിങ്ങൾക്ക് ഈ മനുഷ്യരെ സഹായിക്കാവുന്നതാണ്. ഒരു കുടുംബത്തിന് നൽകേണ്ടത് 1 വർഷത്തേക്ക് 10,000 രൂപയാണ്. നിങ്ങളുടെ സഹായങ്ങളും മറ്റു വിവരങ്ങളും എത്തിക്കേണ്ടത് എൻ്റെ റേഡിയോയുടെ സ്നേഹസേനയുടെ ഓഫീസിലേക്കും സുഹൃത്തുക്കളിലേക്കുമാണ്.
1: സമാനതകളില്ലാത്ത ഈ കാരുണ്യ പ്രവൃത്തിയിൽ ഒറ്റയ്ക്കോ കൂട്ടമായോ നിങ്ങൾക്കും പങ്കാളിയാകാം. അതിനായി നിങ്ങൾ വിളിക്കേണ്ട നമ്പർ 9847-7-9-8-7. മറ്റൊരു നമ്പർ 9846-7-6-6-8-4-4. വിശപ്പടക്കാൻ കഴിയുക എന്നതിനപ്പുറം മഹത്തായ ഒരു പുണ്യം മറ്റൊന്നില്ല. ജീവിതം ഒരിക്കലേ ഉള്ളൂ. ജീവിച്ചിരിക്കുന്ന കാലയളവിൽ ചെയ്യുന്ന പ്രവൃത്തി തന്നെയാണ് ഏറ്റവും വലിയ ആത്മസംതൃപ്തി. വിശപ്പുരഹിത കരുനാഗപ്പള്ളിയിൽ പങ്കാളിയാകാൻ ഏവരോടും സ്നേഹപൂർവം അഭ്യർത്ഥിക്കുന്നു. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, കരുനാഗപ്പള്ളി.

0: ശുഭദിന ചിന്തകൾ.
1: ഒരുപാട് പേരോട് വ്യക്തിപരമായി സംസാരിക്കുമ്പോൾ, പല ദുശീലങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, പല മാറ്റേണ്ട കാര്യങ്ങളെക്കുറിച്ച് സംസാരിക്കുമ്പോൾ, നമുക്ക് ഹിതകരമല്ലാത്ത പല സ്വപ്നങ്ങളെക്കുറിച്ചും സങ്കല്പങ്ങളെക്കുറിച്ചും വേട്ടയാടലുകളെക്കുറിച്ചും ഒക്കെ സംസാരിക്കുമ്പോൾ, മനുഷ്യരെല്ലാം പലപ്പോഴും നിസ്സഹായതയോടെ പറയാറുണ്ട്, എനിക്ക് മാറണം, എനിക്ക് മാറണം, എനിക്ക് മാറണം എന്നൊക്കെ. അത് ഏറ്റവും കൂടുതൽ നാം കേൾക്കുന്നത് ഒരുപക്ഷെ വല്ലാത്ത പുണ്ണത്തടിയുള്ള അല്ലെങ്കിൽ വല്ലാതെ ആഹാരം കഴിച്ച് ചീർത്തിരിക്കുന്നവരോട് നിങ്ങൾ തടി കുറയ്ക്കണം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവർ പറയാറുണ്ട്, ആഗ്രഹമുണ്ട്, ഒരുപാട് ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാണ്, കഴിയുന്നില്ല, എന്താണ് പരിഹാരം, ഏത് ഡോക്ടറെയാണ് കാണേണ്ടത്, ഏത് മരുന്നാണ് കഴിക്കേണ്ടത്. യഥാർത്ഥത്തിൽ മാറ്റം ആരംഭിക്കേണ്ടത് തിരഞ്ഞെടുക്കലുകളിൽ നിന്നാണ്. യുക്തിയും ബുദ്ധിയും നമ്മുടെ യാഥാർത്ഥ്യങ്ങളും തിരിച്ചറിഞ്ഞ് നമ്മുടെ മുമ്പിലുള്ള ഒരുപാട് സാധ്യതകളിൽ നിന്ന് ഏറ്റവും അനുയോജ്യമായതിനെ തിരഞ്ഞെടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ആസ്വാദ്യതയ്ക്കും ഭക്ഷണത്തിനും സുഹൃത്ത് ബന്ധങ്ങൾക്കും എല്ലാ കാര്യങ്ങൾക്കും ഇത്തരം തിരഞ്ഞെടുക്കലുകൾ ഏറ്റവും പ്രധാനമാണ്. നമ്മുടെ മുമ്പിൽ ഒരേ ആഗ്രഹങ്ങൾക്ക്, ഒരേ ആവശ്യങ്ങൾക്ക് ഒരു കൂട്ടം വിഭവങ്ങൾ ഉണ്ടാകാം, ഒരു കൂട്ടം വഴികളുണ്ടാകാം, കൂട്ടം മാർഗങ്ങളുണ്ടാകാം. ഈ മാർഗങ്ങൾ സ്വയം മനസ്സിലാക്കി അതിൽ നിന്ന് ഏറ്റവും ഉചിതമായതിനെ തിരഞ്ഞെടുക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മാറ്റം ആരംഭിക്കുകയാണ്. ആ തിരഞ്ഞെടുക്കുന്നത് ഉപയോഗിച്ചു തുടങ്ങുന്നതോടെ നിങ്ങൾ മാറ്റത്തിന്റെ വഴിയിലായി കഴിഞ്ഞു. അവിടെയാണ് മാറ്റം തുടങ്ങുന്നതെന്ന് തിരിച്ചറിയുന്നത് ശുഭകരമാണ്. നേരുന്നു ശുഭദിനം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.
0: ശുഭദിന ചിന്തകൾ തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീ അനിൽ മുഹമ്മദ്. നിങ്ങളുടെ കാതോരത്ത് എന്നും പ്രിയ ഗാനങ്ങളുമായി എൻ്റെ റേഡിയോ 91.2.

0: പുതിയ ക്ലാസ്സിൽ പോകുമ്പോ എനിക്ക് എല്ലാം പുതിയത് തന്നെ വേണം.
1: എല്ലാം വേണോന്നോ? ഷോപ്പിംഗിന് പോകാൻ ഓരോ എക്സ്ക്യൂസ് പറയുവാണല്ലേ.
2: ഡോണ്ട് വറി, ബാഗുകൾ മുതൽ സ്റ്റേഷനറി ആക്സസറീസ് അങ്ങനെയെല്ലാം അപ് ടു 50% ഓഫോടെ ലുലു ബാക്ക് ടു സ്കൂൾ മെയ് 8 മുതൽ ആരംഭിക്കുന്നു. ലുലു ഡെയിലി ഡ്രീം സ്മൈൽ കൊട്ടിയത്തിൽ. അപ്പൊ റെഡി ആയിക്കോളൂ സ്റ്റഡി ഇൻ സ്റ്റൈൽ ലുലുവിൽ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
4: ദേ ഈ ബില്ലെന്ന് നോക്കിയേ.
5: എന്തുവടി ഇത്?
4: വിലക്കുറവിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന സൂപ്പർ മാർക്കറ്റാ കരുനാഗപ്പള്ളിയിലെ ചോയ്സ് എന്ന് ഞാൻ പറഞ്ഞപ്പോ നിങ്ങൾ എന്നെ കളിയാക്കി ചിരിച്ചില്ലയോ?
5: എല്ലാത്തിനും വിലക്കുറവാണ്.
4: ദേ നോക്കു മനുഷ്യ, പലവ്യഞ്ജന സാധനങ്ങൾക്കും സ്റ്റേഷനറി സാധനങ്ങൾക്കും ഒക്കെ വിലക്കുറവാ.
5: നിനക്ക് തൃപ്തിയായെങ്കിൽ നീ ഇനി ചോയ്സിൽ തന്നെ അങ്ങ് വാങ്ങിച്ചോ.
4: സാധാരണക്കാരുടെ സൂപ്പർ മാർക്കറ്റാ. ഒരിക്കൽ ചോയ്സിന് സാധനം വാങ്ങുന്നവർ പിന്നെ അവിടുന്ന് വാങ്ങും.
6: ചോയ്സ് സൂപ്പർ മാർക്കറ്റ്, കരുനാഗപ്പള്ളി, ഭരണിക്കാവ്, പുത്തൂർ, കൊട്ടാരക്കര, ചാരമൂട് ആൻഡ് അടൂർ.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
7: എന്താ ചൂട്, ഒരു എ സി വാങ്ങിയാലോ? എവിടെയെങ്കിലും നല്ല ഓഫർ ഉണ്ടോടാ?
8: പിന്നെ ഇല്ലേ, നമ്മുടെ രശ്മി ഹാപ്പി ഹോമിൽ സമ്മർ കൂൾ ഓഫർ സ്റ്റാർട്ട് ചെയ്തല്ലോ. പുതിയ എ സികൾക്ക് 19,990 രൂപ മുതലും പ്രമുഖ ബ്രാൻഡുകളുടെ എ സികൾ വാങ്ങുമ്പോൾ ഡിസ്കൗണ്ടുകൾക്ക് പുറമെ 5,000 രൂപ വരെ ക്യാഷ് ബാക്കും 5 വർഷത്തെ ഫുൾ വാറന്റിയും കൂടാതെ കാറുകളും സ്കൂട്ടറുകളും ഉൾപ്പെടെ കോടികളുടെ സമ്മാനങ്ങളും.
9: രശ്മി ഹാപ്പി ഹോം, കരുനാഗപ്പള്ളി, ക്ലാപ്പന, ഹരിപ്പാട്, കറ്റാനം, പാരിപ്പള്ളി, ആറ്റിങ്ങൽ. കണ്ടീഷൻ സപ്ലൈ.
10: ഈ വെക്കേഷന് കുട്ടികൾക്കൊരു ചോക്ലേറ്റ് മഴയുമായി സ്നിക്കേഴ്സ് ആൻഡ് ഗാലക്സി പ്രസൻസ് ലുലു ബിഗ് ചോക്കോ ഡേയ്സ്, പവർഡ് ബൈ കാഡ്ബറി, ഫെറോ റോഷർ ആൻഡ് നെസ്ലെ. അസോസിയേറ്റ് സ്പോൺസർ ഡാർക്ക് ഫാന്റസി.
11: നിരവധി ബ്രാൻഡുകളുടെ ചോക്ലേറ്റ്സ് ആൻഡ് പ്രൊഡക്ട്സ്, അട്രാക്റ്റീവ് ഡിസ്പ്ലേസ് ആൻഡ് സെയിൽ, മികച്ച ഓഫറുകൾ, ഡിസ്കൗണ്ടുകൾ, ഒപ്പം മനസ്സ് നിറയ്ക്കുന്ന എന്റർടൈൻമെന്റ്സും.
10: ലുലു ബിഗ് ചോക്കോ ഡേയ്സ് നേരിട്ട് ആസ്വദിക്കാൻ May 8 to 17 തീയതികളിൽ സന്ദർശിക്കൂ. ലുലു ഡെയിലി ഡ്രീം സ്മോൾ കൊട്ടിയം.
3: പഴയ പൊന്നുമാറ്റു പുതിയ സ്വപ്നങ്ങൾക്കായി ഓരോ തരി പൊന്നും ഹോൾസെയിൽ പണിക്കൂലിയിൽ സ്വന്തമാക്കാം. പെരേ പാടൻസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് കരുനാഗപ്പള്ളി.
12: സ്റ്റേ ട്യൂൺ എന്റെ റേഡിയോ 91.2.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2 ഇന്നത്തെ പ്രക്ഷേപണം ഇവിടെ അവസാനിക്കുന്നു. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. വിലാസം: കെ ആർ ഡി എ കമ്മ്യൂണിറ്റി എൻ്റെ റേഡിയോ 91.2, കെ ആർ ഡി എ കോംപ്ലക്സ്, കെ എസ് പുരം, കരുനാഗപ്പള്ളി, കൊല്ലം. ഫോൺ 0476-2643-691. വെബ്സൈറ്റ് www.enderadio.com. ഇമെയിൽ enderadioindia@gmail.com. അടുത്ത പ്രക്ഷേപണം നാളെ രാവിലെ 6 മണി മുതൽ. എല്ലാ ശ്രോതാക്കൾക്കും ശുഭരാത്രി.